सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. Cutter's favorite radio station.

सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's happiness frequency.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേ നീ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാനെന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
5: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതേ നീ, എല്ലാ ദിവസവും.
2: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: Suno Bollywood.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: Hi, I'm Naren.
3: You are listening to
4: Radio Sunon.
2: Radio Sunon, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: കേട്ടുകൂടാം. സ്മാർട്ട് ടോക്ക്. എല്ലാ ആഴ്ചകളിലും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളും ഒക്കെ നൽകിക്കൊണ്ടാണ് സ്മാർട്ട് ടോക്ക് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. സ്മാർട്ട് ടോക്കിൽ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ചെൽസൺ തോമസ് ആണ്. അദ്ദേഹം ബിസിനസിനെ കുറിച്ചും അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വീഡിയോസ് ഒക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒപ്പം ബ്ലൂ സ്റ്റിക് മീഡിയയുടെ അമരക്കാരൻ കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടെൽസനെ സ്വാഗതം ചെയ്യാം. ടെൽസൺ, വെൽക്കം ടു റേഡിയോ സുനോ. അപ്പൊ ഞാൻ ടെൽസനെ വിളിക്കാനുള്ള കാരണം ടെൽസന്റെ വീഡിയോസ് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ആ വീഡിയോയുടെ ഒരു ഹുക്ക് എന്ന് പറയുന്നത് മണ്ടൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം സെലക്ട് ചെയ്തത്?
1: ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആ പ്രയോഗം ഉപയോഗിക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പം ഒരു പോർ പെർഫോമർ അല്ലെങ്കിൽ മോശമായ എന്നുള്ള രീതി വന്നു കഴിയുമ്പോൾ അതിനൊരു ഹുക്കില്ല. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ആരെ ഓപ്പൺ ചെയ്യാനായിട്ടല്ല, ആ ഒരു പാറ്റേൺസിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ അപ്പം മണ്ടൻ എന്നുള്ള രീതിയിലോട്ട് വന്നത്. പിന്നെ മണ്ടൻ എന്നുള്ള പേര് ഉപയോഗിക്കാൻ കാരണം ആവശ്യത്തിന് ചിന്തിക്കാതെ ഫസ്റ്റ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നീ ചെയ്യുന്ന ടൈപ്പ് ഐതർ മാനേജേഴ്സ് ഓർ കമ്പനി അല്ലെങ്കിൽ ദേ ആർ നോട്ട് പുട്ടിംഗ് തോട്ട്സ് ഇൻ ഇൻടു ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാതെ എപ്പോഴും ചെയ്യുന്ന സാധനങ്ങളും ആയതുകൊണ്ടാണ് ആ ഒരു മണ്ടൻ ആറ്റിറ്റ്യൂഡ് നമ്മൾ രീതിയിലോട്ട് കൊണ്ട്. ആൻഡ് എല്ലാവർക്കും ഈസി ആയിട്ട് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് മാത്രം അതിനെ ഉദ്ദേശിച്ചത്. നോട്ട് ആൾക്കാരെയല്ല ഉദ്ദേശിക്കുന്നത്, ആ ബിഹേവിയേഴ്സിനെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ആൾക്കാർ ഇതെങ്ങനെ എടുക്കും, ആൾക്കാർ ഒഫൻഡഡ് ആകുമോ. ബട്ട് ആക്ച്വലി നല്ല റെസ്പോൺസ് ആണ്. എനിക്ക് ഇൻബോക്സിൽ ഇഷ്ടം പോലെ മെസ്സേജസ് വരുന്നുണ്ട്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കമ്പനിയിലാണ്, ചിലവർ ആ ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചാണ് എന്നോട് ചിലവർ പറഞ്ഞു ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു മണ്ഡലം, ചിലവർ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു ആവറേജ് കമ്പനിയിലാണ്, എനിക്ക് ഇങ്ങനെയാണ് എന്റെ പ്രശ്നങ്ങൾ, അതെങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് കമന്റ്സിലാണെങ്കിൽ ആൾക്കാർ തമ്മിൽ തമ്മിൽ കമന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സംഭവമുണ്ട്. ആൻഡ് എനിക്ക് ഈ വീഡിയോ വെച്ച് ആൾക്കാർ അക്കൗണ്ടബിൾ ആക്കി നിർത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അഗ്രസീവ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫോർമാറ്റിൽ. സോ ഫാർ സോ ഗുഡ്. എനിക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ മെസ്സേജസ് വന്നിട്ടുണ്ട്, ആൾക്കാർ കുറെ ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ട്.
0: അതുപോലെ തന്നെ കമ്പനികൾ ഏതൊക്കെ തരത്തിലാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
1: സോ അത് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാന് ഇപ്പൊ ഞാനും എന്റെ ബ്രദറും ഒരു കമ്പനി തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു മീഡിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 years ആയി, 12 years അടുത്തായി. ഞങ്ങളുടെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒഫീഷ്യലി 8 years ആണ്. കഴിഞ്ഞ മാസം ആണ് 8 years ആയത് ഞങ്ങൾ. അപ്പൊ 8 years ആയ സമയത്ത് ഞാൻ എന്റെ ബിസിനസിന്റെ കണ്ടിഷൻസ് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ വേറൊരു കമ്പനി ജോലി ചെയ്ത്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു സേഫ് ആയിട്ട് വർക്ക് എൻവയൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൾക്കാർ പല കമ്പനിയും ആൾക്കാരുടെ അവർക്ക് പ്രീവിയസ് കമ്പനിയുടെ ഇതിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ എന്റെ കൂട്ടുകാരും ജേസന്റെ എന്റെ ബ്രദർ കോപ്പൗണ്ടറാണ്, പുള്ളിയുടെ കൂട്ടുകാരും പല പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അവരുമായിട്ട് ഇവരുടെ വർക്ക് എൻവയൺമെന്റ് എന്താണ്, വാട്ട് ടു ദേ ലൈക്ക് വാട്ട് ടു ദേ ഡോണ്ട് ലൈക്ക് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കാൻ കാരണം ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആക്ച്വലി. അപ്പം ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞങ്ങൾ 8 വർഷമായിട്ട് എന്ത് ചെയ്താണെങ്കിലും നമ്മൾ 1st സാലറി കൊടുക്കുന്ന സംഭവം. ബിക്കോസ് ദാറ്റ്സ് ദ ബിഗസ്റ്റ് കമ്മിറ്റ്മെന്റ് വി ഹാവ് ടു അവർ. ഈ ആവറേജ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആവറേജ് കമ്പനീസ് സാലറി ഉള്ള സമയത്ത് കൊടുക്കും, പക്ഷേ അടുത്ത ഗ്രോത്ത് പാത്തും അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കമ്പനി തന്നെ നമ്മുടെ തലത്തിൽ ലെവലിലോട്ട് വളരാൻ ചോദിച്ച ചാൻസ് ഭയങ്കര കുറവായിരിക്കും. എക്സെപ്ഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബിസിനസ് വെരി സീരിയസ്ലി, അതൊരു ഫൗണ്ടർ മെന്റാലിറ്റി ആണ് ആക്ച്വലി. ആ ബിസിനസ് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ഒക്കെ എടുത്ത് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓരോ എംപ്ലോയി ആഡ് ചെയ്യുന്ന വാല്യൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർക്കുള്ള ബെനഫിറ്റും അവരെ ആ ഒരു വർക്ക് എൻവയൺമെന്റ്. കാരണം ഞങ്ങൾ ബിലീവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ 1/3 ഓഫ് യുവർ ലൈഫ് യു ആർ സ്പെൻഡിങ് ഇൻ ആൻ ഓഫീസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബിക്കോസ് 8 hours ഉറങ്ങും, 8 hours യു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി ആൻഡ് 8 hours യു സ്പെൻഡ്. അപ്പൊ 1/3 ഓഫ് സാധനം ഹോസ്റ്റൈൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വർക്ക് പ്ലേസ് ഉണ്ടാക്കുവാണെങ്കിൽ യു ആർ നോട്ട് തിങ്കിങ് ഇൻ ദാറ്റ് ഈ പറയുന്ന ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ട്. സോ അതുകൊണ്ട് ഈ പറയുന്ന അതുകൊണ്ടാണ് മണ്ടൻ മാനേജർ, മണ്ടൻ HR, മണ്ടൻ ഇതെല്ലാം ഒരു കമ്പനിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ ഞാൻ ചെയ്തൊരു വീഡിയോസ്. അതിന്റെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ആൻ എംപ്ലോയിക്ക് ക്ലാരിറ്റി, സേഫ്റ്റി, റെക്കഗ്നിഷൻ ആൻഡ് സ്റ്റെബിലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കാത്ത കമ്പനിയാണെങ്കിൽ അത് മണ്ടൻ കമ്പനി ആയിട്ട് വരും. ഇത് ഇതിന്റെ അകത്ത് സ്റ്റെബിലിറ്റിയും ക്ലാരിറ്റിയും കൊടുക്കുന്നുണ്ടെങ്കിൽ ആവറേജ് കമ്പനി. ബട്ട് ഇഫ് യു ക്യാൻ ഗിവ് 4 of them, സേഫ്റ്റി ബീങ് ഈ ഒരു ജനറേഷനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ്. സേഫ്റ്റി, ക്ലാരിറ്റി, റെക്കഗ്നിഷൻ ആൻഡ് സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ യു ബിക്കം എക്സെപ്ഷണൽ കമ്പനി. സോ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന.
0: ഒരു ടീമിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്, ഇതിപ്പോ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത്തിരി ഇതായിട്ട് തോന്നും. ബട്ട് ആദ്യം മാനേജ് ചെയ്യേണ്ടത്, ആദ്യം സെറ്റ് ചെയ്യേണ്ടത്, ആ ലീഡർ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ആ ടീമിനെ കൊടുക്കുന്ന ഗോൾ എന്താന്നുള്ളതാണ്. അതൊരു ബിസിനസ് കെ പി ഐ ഗോൾ പോലും ആണ്ടല്ല. ഇഫ് ദർ ഇസ് എ ടീം, ഒരു ടീം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ മൂവിംഗ് ടുവേർഡ്സ് എ ഗോൾ. ആ ഗോള് ഭയങ്കരമായിട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം, വളരെ വ്യക്തമായിട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് ഇതാണ് നിങ്ങളുടെ ഗോൾ എന്ന് അങ്ങോട്ട് പറയാം. പറഞ്ഞില്ലെങ്കിൽ ആ ടീം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. ഒരു നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ കാർ എടുത്ത് കോട്ടയത്ത് നിന്ന് 60 കിലോമീറ്റർ അങ്ങ് വണ്ടി ഓടിക്കുക, പക്ഷെ എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ, എനിക്കറിയാം എറണാകുളത്താ പോകണ്ടെന്ന്, ഡ്രൈവറിന് അറിയത്തില്ല എറണാകുളത്താ പോകണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ പുള്ളി വേണമെങ്കിൽ പത്തനംതിട്ട തിരുവനന്തപുരം സൈഡിലോട്ട് പോകും. അറ്റ് ദി എൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ 120 കിലോമീറ്റർ ദൂരെ ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ആ ഡെസ്റ്റിനേഷൻ അടുത്തോട്ട്. പക്ഷെ നമ്മൾ 60 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടീമിനെ ഹയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾ എന്താണെന്നും അവർക്ക് ഡയറക്ഷൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളത്. വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടാമത് ഞാൻ ഭയങ്കര കൺഫേം ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു ടീം മിസ്റ്റേക്ക് വരുത്തുവാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു സാധനം. ഒരിക്കലും പബ്ലിക്ക് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷൗട്ടേ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് 2026 ഷൗട്ടിംഗ് ഡസ് നോട്ട് അച്ചീവ് എനിത്തിങ്. ആ ഒരു മാനേജറിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാന്നല്ലാതെ ഷൗട്ടിംഗ് ഒരിക്കലും ഒന്നും അച്ചീവ് ചെയ്യത്തില്ല. അവരെ പേഴ്സണലായിട്ട് വിളിച്ചെത്തി ക്ലിയർ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയുക, ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്, ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് മുമ്പോട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഷൗട്ടിംഗ് അല്ല, ക്ലിയർ ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന സേഫ്റ്റി ഓൾസോ ഇസ് ബിൽറ്റ് ഇൻ ടു ദ മാനേജ്മെന്റ് സിസ്റ്റം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ് ടു ആയിട്ട് എപ്പോഴും നോക്കുന്നത് ഒരു ടീമിനെ മാനേജ് ചെയ്യുമ്പോൾ.
0: എപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാന്ന് ടെൽസം തീരുമാനിക്കുന്നത്? ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൂടുതൽ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാം എന്ന് പറയുന്ന ഒരു ചിന്ത വന്നത് എപ്പോഴായിരുന്നു?
1: ആക്ച്വലി എന്റെ അടുത്ത് എനിക്ക് പണ്ടേ തൊട്ടൊരു കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ലിങ്ക്ഡിൻ ഞാൻ ഇത്തിരി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ബ്രദർ ഹാസ് ബീൻ വെരി ആക്റ്റീവ് ഓൺ ലിങ്ക്ഡിൻ. ഹി ഹാസ് 27,000 ഫോളോവേഴ്സ് ലിങ്ക്ഡിൻ ടോപ്പ് വോയിസ് ഒക്കെ ആയതാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇത്തിരി പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ആ ലിങ്ക്ഡിൻ കണ്ടന്റ് ക്രിയേഷൻ ഡ്രോപ്പ് ചെയ്തത്. അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഇവിടെ ജോയിൻ ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും അക്കാദമി വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ വേറെ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒത്തിരി ആൾക്കാർ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. സോ ഐ ഡിസൈഡഡ് എനിക്കുള്ള തോട്ട്, ഞാൻ ഈ 10 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളായി തോട്ട്, ഐ വിൽ മേക്ക് വീഡിയോസ് ആൻഡ് പോസ്റ്റ് ഇറ്റ് ഓൺലൈൻ. ആൾക്കാർക്ക് ഉപകാരം വരുവാണെങ്കിൽ ഉപകാരം വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരു എക്സ്ട്രാ ഗോൾ കൂടെ ഉണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഐ ആം ഓൾസോ ഹെൽഡ് അക്കൗണ്ടബിൾ. ഞാൻ ഇങ്ങനെ കാര്യം പറയുന്നു, ഒരു എക്സെപ്ഷണൽ മാനേജർ ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഒരു എക്സെപ്ഷണൽ കമ്പനി ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് പറയുമ്പോൾ ഐ ആം ഓൾസോ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ മൈ ആക്ഷൻ. സോ ആ ഒരു അക്കൗണ്ടബിലിറ്റിയും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക്
0: ശരിക്കും മീറ്റിങ്ങുകൾ എങ്ങനെയായിരിക്കണം? ഒരു റിയൽ പ്രോസസ് എന്താണ് മീറ്റിംഗിന്റെ?
1: മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് ഇത് എല്ലാ ടൈപ്പ് മീറ്റിംഗ്സും ഞാൻ നടത്തിയിട്ടുണ്ട്. സിറിയാൻ 8 വർഷം കൊണ്ട് പഠിച്ച സാധനം, എനിക്ക് സ്വിച്ച് ഇട്ട പോലെ മനസ്സിലാക്കിയ സാധനമല്ല. പല സമയത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇത് ഞാൻ ചിലവൊക്കെ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് പഠിച്ചു കേട്ടോ, നല്ല എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്ലയന്റ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പഠിച്ചൊരു സാധനം, നമ്മളൊരു മീറ്റിംഗ് കയറുന്ന സമയത്ത് ചില സമയത്ത് മീറ്റിംഗുകളൊക്കെ 1 മണിക്കൂറിന് കൂടുതൽ നീണ്ടു പോകാറ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുന്നത് എല്ലാവരും മടുപ്പിച്ച നോ അജണ്ട വാട്സ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നുള്ളത് ഭയങ്കര ഡിഫൈൻഡ് ആയിരിക്കണം. ഒരാൾ വേണം ഈ മീറ്റിംഗിനകത്തുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ. അതായത് ഞങ്ങളുടെ കമ്പനിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് നോട്ട് ചെയ്യാന്നുള്ളതും. ആ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗിന് ഒരു ഓണറിനെ കൊടുക്കാൻ പറ്റും. ആ ഓണറിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു മീറ്റിംഗിന് കയറുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഇന്ന് മീറ്റിംഗ് കയറി ഇന്നത്തെ അജണ്ട 3 കാര്യങ്ങളാണ്, ഈ കമ്പനിയുടെ സെയിൽ ഇപ്പൊ 25% ഡൗൺ, അതിൽ നമുക്ക് ഈ പറഞ്ഞ 3 പോയിന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതിന്റെ ആക്ഷൻസ് ഇതൊക്കെയായിരിക്കും. വൺസ് ഈ ആക്ഷൻസ് ഇതൊക്കെയാണെങ്കിൽ ഇത് എന്ന് ഫിനിഷ് ചെയ്യും, ആരായിരിക്കും എന്റെ ഓണർഷിപ്പ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ആ മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ അതിനുള്ള ചെറിയ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ഇതിനൊരു ഡെഡ്ലൈൻ വെച്ച് ഇതിനൊരു ഓണറിനെ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ടാണ് ഈ മീറ്റിംഗ്സ് നടക്കാറുണ്ട്. അപ്പോ മീറ്റിംഗ്സ് കയറുന്ന സമയത്ത് മെസ്സേജ് ഹാസ് ടു ബി പാസ്ഡ് ആണെങ്കിൽ ഇൽ ടേക്ക് നോട്ട് മോർ ദാൻ 15 മിനിറ്റ്. ഒരു ഔട്ട്കം ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ 30 to 45 മിനിറ്റ്സ് മീറ്റിംഗ് വെക്കുക. അത് കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ 30 to 45 മിനിറ്റ്സിനുള്ളിൽ അഡ്രസ് ദ പ്രോബ്ലം, റൈറ്റ് ഡൗൺ ദ സൊല്യൂഷൻ, സ്റ്റെപ്സ് എടുക്കുക, അതിന്റെ ഓണറിന് കൊടുക്കുക, ഡെഡ്ലൈൻ സെറ്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഒരു മീറ്റിംഗ് നടത്തേണ്ടതാണ് എന്റെ ഒരു വിശ്വാസം. സോ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത സാധനത്തിന് ഒരു ഡെഡ്ലൈനോ അല്ലെങ്കിൽ ആരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ഉള്ള ഡിസിഷനോ ഇല്ലാതെ ഇറങ്ങി വരുന്നതാണ് ഏറ്റവും വലിയ തിന്. വിഷയത്തിൽ നിന്ന് തെറ്റിമാറി പോവാ, ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇച്ചിരി തമാശ പറഞ്ഞിരിക്കുക, ഇത് ആക്ച്വലി ഒരു പരിധി വരെ ഇത്തിരി ഹെൽത്തിയാണ്. കാരണം ഒരു സോഷ്യലൈസിംഗിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇച്ചിരി ചിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ട് ഇച്ചിരി തമാശ പറയും, ചിലപ്പം ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. പട്ടാത്തി എന്റെ ഒപ്പം നമ്മൾ അജണ്ട സോൾവ് ചെയ്ത ഓണറിനെ വെച്ച് ഈ ഒരു ടെംപ്ലേറ്റിലാണ്. പോകുന്നത്. അറ്റ് എൻഡ് ഓഫ് ദി മീറ്റിംഗ് അജണ്ടയും സോൾവ് ചെയ്ത് ഓണറിനെ വെച്ചു, ഹൂസ് ഗോണ ഡു ഇറ്റ്, വാട്ട് ഹൂസ് ഗോണ ഡു, ഹൂസ് ഗോണ ഡു ഇറ്റ്, ആരെന്താണ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് ബെൻ അബേ ഗോണ ഡു ഇറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത്. സോ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഒറ്റ മിസ്റ്റേക്കേ ഉള്ളൂ, യു കം ഔട്ട് ഓഫ് ദ മീറ്റിംഗ് വിതൗട്ട് നോയിങ് വാട്ട് ടു ഡു ആൻഡ് ബെൻ ടു ഡു ഇറ്റ് ആണെങ്കിൽ, ആൻഡ് ഹൂ വിൽ ഡു ഇറ്റ് ആണെങ്കിൽ, അത് മാത്രമാണ് മിസ്റ്റേക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫൈൻ, നോർമൽ ഹ്യൂമൻ നേച്ചർ ആണ് സംഭവിക്കുന്നത്.
0: ഇനി എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്, അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ. നമ്മളുടെ കൂടെയുള്ളത് ടെൽസൺ തോമസ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: Joy Alukkas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: റേഡിയോ സുനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി ടെൽസൺ തോമസ് ആണ്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ വീഡിയോസിനൊക്കെ വലിയ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ബ്ലൂ സ്റ്റിക് മീഡിയയുടെ അമരക്കാരൻ കൂടിയാണ് അദ്ദേഹം. എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള അത് കണക്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയായിരിക്കണം ഒരു നല്ല എച്ച് ആറിന്റെ പ്രവർത്തനങ്ങൾ? എന്താണ് പേഴ്സണൽ അഭിപ്രായം?
1: എനിക്ക് ഈ കമ്പനി കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല അത് കമന്റ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുള്ള ഹേറ്റ് കമന്റ് എച്ച് ആറിനാണ് വരാറുണ്ട്. ഐ ആക്ച്വലി സിമ്പത്തൈസ് വിത്ത് എച്ച് ആർ ലോട്ട് മോർ ദാൻ ആൾക്കാരെ വിചാരിക്കുന്നതിനെക്കാളും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എച്ച് ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ടഫ് ജോബ്. സോ ദേ ആർ അറ്റ് ദി എൻഡ് ഓഫ് ദേ ആർ ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. ഓക്കെ, ദേ ഡു നോട്ട് ഹാവ് മച്ച് പവർ. ഒരു അടിപൊളി എക്സെപ്ഷണൽ എച്ച് ആർ ആണെങ്കിലും ചിലപ്പം ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമ്പനിയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഈ ഒരു എച്ച് ആർ ആണ് ഈ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് ആൻഡ് ദ പീപ്പിൾ. സോ ഈ എച്ച് ആർ ഈ ആൾക്കാരുടെ പ്രോബ്ലംസ് എച്ച് ആറിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഈ റിക്രൂട്ട്മെന്റ് അഡ്മിൻ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കമ്പനി കൾച്ചർ സെറ്റ് ചെയ്യുന്നതിൽ എച്ച് ആർ എ ഹ്യൂജ് റോൾ. അപ്പൊ ആൾക്കാരുടെ പ്രോബ്ലംസ് അത് സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ അത് കറക്റ്റായിട്ട് കംപ്ലൈന്റ് എന്നുള്ള രീതിയിലല്ലാതെ കൺസേൺസ് ആയിട്ട് മാനേജ്മെന്റ് എടുത്ത് അവതരിപ്പിക്കുകയും അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ, ടെമ്പററി ബാൻഡേഡ് അല്ല പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പല എച്ച് ആർമാരും ജസ്റ്റ് ഒരു മെസഞ്ചർ

0: ഇത് ചിലപ്പോ ബാക്കി മാനേജ്മെന്റിനോട് ഇത് പറയുന്നു, മാനേജ്മെന്റ് അങ്ങോട്ട് തിരിച്ച് ഇത് പറയുന്നു, ഇതിനെ തമ്മിലൊരു പാസഞ്ചർ ആയിട്ട് മാത്രം വർക്ക് ചെയ്തു. അതിന് പകരം എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള കഴിവും വേണം. അത് മാത്രമല്ല, എംപ്ലോയിസ് കംപ്ലൈന്റ് പറഞ്ഞു കഴിയുമ്പോൾ ആ കംപ്ലൈന്റ് റെലവന്റ് ആണോ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു കംപ്ലൈന്റ് വേണം. എച്ച് ആറിന് നല്ലൊരു റോൾ ഉണ്ട്. ഒരു ഒരു കമ്പനിയിൽ ഒരാൾ നേരത്തെ 10 മണിക്ക് വരണം എന്ന് പറയുമ്പോൾ ഒരു എച്ച് ആറിന് അത് ആ മെസ്സേജ് ടോക്സിക് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ എച്ച് ആർ ഒരു ആംപ്ലിഫയർ കൂടെയാണ്. ഇറ്റ് ഇസ് എ വെരി ടഫ് ജോബ്. ആൾക്കാർ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് എച്ച് ആർ ഒന്നും ചെയ്യുന്നില്ല, എച്ച് ആർ സെലിബ്രേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി റോങ്. ഇറ്റ് ഇസ് എൻ എക്സ്ട്രീംലി ടഫ് ജോബ്. അതുകൊണ്ടാണ് സംടൈംസ് മെനി പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഒരു കൾച്ചർ സെറ്റിംഗിന്റെ ഒരു 50% റോള് ഫൗണ്ടേഷനും ബാക്കി 50% എച്ച് ആർ എന്നാണ് എന്റെ ഒരു വിശ്വാസം.
1: ഒരു എക്സെപ്ഷണൽ എച്ച് ആർ എങ്ങനെയായിരിക്കണം?
0: ഒരു എക്സെപ്ഷണൽ എച്ച് ആർ ഷുഡ് ആക്ച്വലി ഇതാണ് ഇത് എക്സെപ്ഷണൽ എച്ച് ആറിന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നുവാൻസ്. നുവാൻസ് എന്ന് പറഞ്ഞ സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ് എന്റെ വാട്ട് ഐ ബിലീവ്. സോ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇതാണ് പോളിസി, സോ ഡോണ്ട് ഡു ഇറ്റ്. ഇതാണ് എംപ്ലോയി പറഞ്ഞത്, സോ ഇങ്ങനെ ചെയ്യുക. അങ്ങനെയല്ല, നുവാൻസസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു എക്സെപ്ഷണൽ എച്ച് ആറിന്റെ ഏറ്റവും വലിയ ടാലന്റ് എന്നാണ് എന്റെ ഒരു ബിലീഫ്. ഒരു എക്സെപ്ഷണൽ എച്ച് ആറിന്റെ അടുത്തോട്ട് ഒരു എംപ്ലോയീസ് ഐഡി എന്നൊരു സാധനമാണെങ്കിൽ ഒരു എക്സെപ്ഷണൽ എച്ച് ആറിന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് വിലയിരുത്തുന്ന ആ കംപ്ലൈന്റ് തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് റെലവന്റ് കംപ്ലൈന്റ് ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ. വൺസ് ഈ ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ ഇതിന്റെ പെർമനന്റ് ഫിക്സ് എന്താണെന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇപ്പൊ സോൾട്ടാക്കി തരാം എന്നൊക്കെ പറയാതെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പറയുന്ന ഒരു സംഭവമാണ് ഒരു എംപ്ലോയി പെർസ്പെക്ടീവ് എന്ന് ഒരു എച്ച് ആറിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും വരണ്ടിരുത്താൻ. അല്ലെങ്കിൽ വൺ ടൈം ചെയ്ത് വീണ്ടും ഈ സെയിം കംപ്ലൈൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തോ സിസ്റ്റം ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തത് ഈ പറയുന്ന മാനേജ്മെന്റ് സൈഡിൽ മാനേജ്മെന്റ് ഇപ്പൊ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ എംപ്ലോയീസ് ആയിട്ട് ഔട്ട് ഓഫ് ടച്ച് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. എംപ്ലോയീസിന്റെ ലൈഫോ എംപ്ലോയീസ് ഫേസിനോ പ്രോബ്ലംസ് ആയിട്ട് ഔട്ട് ഓഫ് ടച്ച് ആകാനുള്ള ചാൻസ് എപ്പോഴും ഭയങ്കര കൂടുതലെ ഈ കാരണം അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൈ നോട്ട് ബി ഇൻ ദ ഓഫ് അവരിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വേറെ ഔട്ട് ഓഫ് ടച്ച്. അങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എച്ചാറിന്റെ ജോലിയാണ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് അല്ലെ ഓക്കെ ഇങ്ങനെയാണ്, ദിസ് ഈസ് വാട്ട് ദ സെന്റിമെന്റ്, ഓഫീസിലെ സെന്റിമെന്റ് ഇതാണ്. എന്നാൽ ഓഫീസിന് നഷ്ടമോ അല്ലെങ്കിൽ ബിസിനസിന് നഷ്ടമോ അല്ലെങ്കിൽ ബിസിനസിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിസ് വുഡ് വർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഈ എച്ചാപ്പിന് വേണം. ഫൗണ്ടേഷനെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യവും തൊട്ടേരം പിടിച്ചതല്ല, ഫൗണ്ടേഷന്റെ ആ വിഷൻ മനസ്സിലാക്കി, ഫൗണ്ടേഷന്റെ വിഷൻ മനസ്സിലാക്കി, കമ്പനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള വിഷൻ മനസ്സിലാക്കി, അവരെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യവും, അതേ സമയത്ത് എംപ്ലോയീസിനെ ആണേലും ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സേഫായിട്ട് ഫീൽ ചെയ്യും. അടിച്ചൊതുക്കുക എന്നുള്ളത് അല്ല ഒരിക്കലും, അവരെ സേഫായിട്ട് ഫീൽ ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു എച്ച്ആർ ആണ് എപ്പോഴും എക്സെപ്ഷണൽ എച്ച്ആർ. ഇൻ ടേംസ് ഓഫ് മാനേജിംഗ് പീപ്പിൾ ആൻഡ് കൾച്ചർ, അതായത് ചില്ലാണോ ഹാപ്പി ആണോ ഓൾ ആണോ എന്നുള്ളതല്ല, ഇഫ് യു ഫീൽ സേഫ് ഇനഫ് ടു അപ്രോച്ച് ദി എച്ച്ആർ വിത്ത് യുവർ പ്രോബ്ലം ആൻഡ് ദാറ്റ് എച്ച്ആർ സൊല്യൂഷൻ തരുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ദെൻ യു ഹാവ് എ ഗുഡ് എക്സെപ്ഷണൽ എച്ച്ആർ.
1: മാനേജറിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു അല്ലെ, എങ്ങനെയുള്ള മാനേജറിന്റെ കീഴിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നുള്ളത്.
0: ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആൾക്കാര് പറയുന്നുണ്ട് മാനേജർ ഇങ്ങനെയാ പുള്ളി ക്രെഡിറ്റ് അടിച്ചോണ്ട് പോകും, നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ ഈ മണ്ടൻ കമ്പനിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഇട്ട് കഴിഞ്ഞപ്പോ കണ്ടൊരു കമന്റ്സ് ആണത്, ചിലവർക്ക് എനിക്ക് മെസ്സേജ് അയച്ചപ്പോ കണ്ട കംപ്ലൈന്റ് ആണത്, അതിന് പൊതുവെ ഉള്ള ഒരു സെന്റിമെന്റ് ആണ്. എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല മാനേജേഴ്സും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഈ നമ്മൾ ഏതിലൊക്കെ ഷോറൂമിലൊക്കെ പോകുമ്പോൾ നമ്മൾ സർവീസിന്റെ കാര്യത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അവരുടെ മാനേജേഴ്സിനെ പേടി. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ഷുഡ് ബി കെയർഡ് ഓഫ് ദെയർ മാനേജർ എന്ന് പറഞ്ഞാൽ. പേടി എന്ന് പറഞ്ഞ സാധനം ഒരു ഇമോഷൻ വെച്ച് ഭരിക്കുന്ന ആളാണെങ്കിൽ, ആളാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് എ ഗുഡ് മാനേജർ. പേടിപ്പിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ പേടിയില്ലാത്തപ്പം ദേ ഡോണ്ട് വാണ്ട് ടു ദ വർക്ക് എന്ന് പറയുന്ന സംഭവം സംഭവിക്കാൻ പോകും. ഇൻസ്പയർ ചെയ്യുന്ന ആളാകണം, അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ വളരാനായിട്ട് ക്ലാരിറ്റിയും പാത്തും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ മാനേജറെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ മാനേജർ എന്ന് പറഞ്ഞെടുക്കാൻ. ആൻഡ് ദ റീസൺ വൈ ഐ മേഡ് ദിസ് വീഡിയോ ഈസ് ചിലവരുടെ വിചാരം വെൻ യു ആർ എ മാനേജർ യു ഷുഡ് ഷൌട്ട്, മിസ്റ്റേക്ക് വന്നാൽ ഷൌട്ട് ചെയ്ത് അവരെ ഒതുക്കി നിർത്തണം, അതോറിറ്റേറിയൻ ആകണം, നത്തിങ് എൽസ് മാറ്റേഴ്സ്, ഗോള് മാത്രമേ മാറ്റർ ചെയ്യത്തുള്ളൂ, അങ്ങനെയൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ലീവ് പല മാനേജേഴ്സും ഡിസപ്രൂവ് ചെയ്യുന്നത് അവരുടെ പവർ പ്രൂവ് ചെയ്യാനായിട്ട് മാത്രമല്ല, വർക്ക് ചെയ്യാൻ തീർക്കാനായിട്ട് പോലും അവരുടെ പവർ പ്രൂവ് ചെയ്യാനായിട്ട് മാത്രമേ ലീവ് ഡിസപ്രൂവ് ചെയ്യുക, ആൾക്കാരുടെ പേ കട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ കഥകൾ ഞാൻ ഇപ്പോഴും നേരിട്ട്, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ അറിയും. ഇവിടെ വന്ന് കമ്പനി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ കുറെ പേര് പറയുന്നത് പി വി നടന്നിട്ടുണ്ട്. സോ അപ്പോഴത്തേക്കും ഐ മേഡ് ദാറ്റ് വീഡിയോ രണ്ട് രീതിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ വിചാരം ഇത് നോർമൽ ആണെന്ന് ഉള്ള രീതിയിൽ അവരൊക്കെ നിൽക്കുക, ബട്ട് ഐ വാണ്ട് ടു ലെറ്റ് ദം നോ ഇങ്ങനെ അല്ല സംഭവം. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദിസ് ഇസ് ഇൻ ഇൻഡയറക്ട് വീഡിയോ ടു മാനേജേഴ്സ് ഓൾസോ. ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇന്നും ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ചെറിയ തലമുറയ്ക്ക് കംപ്ലീറ്റ്ലി അംബിഷൻ നശിപ്പിച്ചു കളയുന്ന സാധനമാണ് മാനേജേഴ്സ് സ്റ്റാർട്ട് ടു ബിഹേവ് അല്ലെങ്കിൽ സ്റ്റഡി പിടിച്ച് മാറ്റുക, ഷൗട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ആ വീഡിയോ
1: ഉണ്ടാക്കിയത്.
0: ഞാൻ ഈ കമ്പനി, ഞങ്ങൾ കോട്ടയം ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയാണ് ബ്ലൂ സ്റ്റീക്ക് മീഡിയ. ഞാനും എന്റെ ബ്രദർ ജെയ്സണും കൂടെ ആണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 18 years ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഇതിന് മുമ്പ് തന്നെ ഓൺലൈൻ നേറ്റീവ് ആയിട്ടുള്ള മീഡിയ കമ്പനി ആയിരുന്നു. സോ വി ഹാവ് ബീൻ വെരി ഗുഡ് ഓൺലൈൻ പ്രസൻസ് ചെയ്യുന്ന മുമ്പേ തൊട്ടും ഞങ്ങൾ നേറ്റീവ്ലി ഓൺലൈൻ ആയിട്ട് ഒരു ഏജൻസിയാണ്. ഞങ്ങളൊരു ട്രഡീഷണൽ ഏജൻസി ഓൺലൈൻ ആയിട്ട് മാറിയത് നേറ്റീവ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ ഏറ്റവും വലിയ യുണീക് പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റ് തന്നെ മെയിൻ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാറിനെ വി ഡ്രൈവ് റിസൾട്ട് വിത്ത് സ്ട്രാറ്റജി, ഡേറ്റ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന സാധനം. പല ഏജൻസികളും ക്രിയേറ്റിവിറ്റി മാത്രം നിൽക്കുമ്പോൾ നമ്മൾ ഡേറ്റ, സ്ട്രാറ്റജി ആൻഡ് ക്രിയേറ്റിവിറ്റി വെച്ചാണ് കാര്യങ്ങൾ റെഡി ചെയ്യുന്നത്. ഇപ്പൊ ക്ലയന്റ് കംസ് ടു അസ് വിത്ത് എ സർട്ടൻ ഗോൾ, ആ ഗോൾ അച്ചീവ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ KPI. നമുക്കെല്ലാം ഇൻഹൗസ് ഉണ്ട്. കണ്ടന്റ് ടീം ഇൻഹൗസ് ഉണ്ട്, പ്രൊഡക്ഷൻ ടീം ഇൻഹൗസ് ഉണ്ട്, ഡിസൈൻ ടീം, വീഡിയോ എഡിറ്റർ ടീം. നമ്മൾ സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഉണ്ട്. കാരണം മാർക്കറ്റിലുള്ള ടാലന്റ് അത്ര പോരെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ 20 ആൾക്കാരെ വെച്ച് ലിമിറ്റഡ് സീറ്റ് വെച്ച് പഠിപ്പിച്ച് അക്കാഡമിയിലോട്ട് തന്നെ, സോറി, ഏജൻസിയിലോട്ട് തന്നെ എടുക്കാനായിട്ട് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫുൾ 360 degree, പിന്നെ എസ് യു ടീമും പെർഫോമൻസ് മാർക്കറ്റിംഗ് ടീമും ഉണ്ട്. ഫുള്ള് 360 degree ടീമിനാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇൻഹൗസ് തന്നെ, സ്ട്രാറ്റജി ഫസ്റ്റ് ആയിട്ട്. ആൻഡ് ഇപ്പൊ കറന്റ് ഓൾമോസ്റ്റ് 60 ആൾക്കാർ കമ്പനിയിലുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. കോട്ടയത്താണ് നമ്മൾ ബിൽഡ് ചെയ്തത്.
1: ഓക്കെ, താങ്ക് യു ടെൽസൺ, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന്.
0: താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
1: ബ്ലൂ സ്റ്റീക്ക് മീഡിയയിൽ നിന്നും ടെൽസൺ തോമസ് ആയിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ മുന്നോട്ട് പോയി. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും നമ്മൾ കേൾക്കുന്നതായിരിക്കും. റേഡിയോസിനു കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: Hi, this is Aparna Balamurli.
5: You are listening to
4: Radio Suno 91.7. Ketu kettu kootukuda.

to Radio Sunil 91.7 FM, Qatar's favorite radio station. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765 5954.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
0: ചെന്നൈ ബീറ്റ്സ്.
2: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കൂൾ ബോർഡ്, an exclusive sports roundup show.
3: കഷ്ടപ്പെടുന്നവന്റേതാണ് വിജയങ്ങൾ, പോരാട്ടങ്ങളുടേതാണ് വിജയങ്ങൾ. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് ചെയ്തു തുടങ്ങുന്ന സമയത്ത് കഷ്ടപ്പാടിന്റെ, പോരാട്ടങ്ങളുടെ, കഠിനാധ്വാനത്തിന്റെ, പരിശ്രമങ്ങളുടെ, കാത്തിരിപ്പിന്റെ ഒക്കെ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാഴ്ച കൂടിയാണ് ഈ തവണ സ്പോർട്സ് ലോകത്ത്. കാരണം കോമൺവെൽത്ത് ഗെയിംസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസിലെ പോരാട്ടങ്ങളിലൂടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കഥകൾ പലരും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ശ്രീശങ്കറിൽ നിന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങാന്നുള്ളത്. ലോങ് ജമ്പിൽ ശ്രീശങ്കർ വെള്ളി മെഡൽ നേടുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ആ ഒരു അഭിമാന നേട്ടവുമായിട്ട്, ആ ഒരു വെള്ളിയുമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, അല്ലെങ്കിൽ മനോഹരമായിട്ട് നമുക്ക് ഉള്ളു നിറഞ്ഞ് കാണാൻ പറ്റിയിട്ടുള്ളത് ശ്രീശങ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ പോരാട്ടങ്ങളാണ് കേട്ടോ. കാരണം പരിക്കുകൾ വരുന്നു. കഴിഞ്ഞ ഒരു ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിനിടയിൽ കേരളത്തിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു പരിക്ക് സംഭവിച്ചത്. ആ പരിക്ക് കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ വിശ്രമം വേണ്ടി വന്നു. വിശ്രമങ്ങൾക്കിടയിൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് ചിലരെങ്കിലും ചോദിച്ചിഹ്നത്തോടുകൂടി ചോദിച്ചു. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം പരിശ്രമങ്ങൾ കൊണ്ടും കഠിനാധ്വാനങ്ങൾ കൊണ്ടും ഉത്തരങ്ങളാക്കി ദാ ഇപ്പം കോമൺവെൽത്ത് ഗെയിംസിന് വെള്ളി മെഡൽ നേട്ടത്തോടുകൂടി കയ്യടികൾ നേടുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും എത്രയോ വലിയ വലിയ മീറ്റുകളിൽ, വലിയ വലിയ പോരാട്ടങ്ങളിൽ നമുക്ക് ഈ ശ്രീശങ്കർ എന്ന് പറയുന്ന പേര് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റും. പരിക്കിൻ്റെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് മികച്ച പോരാട്ടത്തോടുകൂടി ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ അഭിമാനമാകാൻ വേണ്ടിയിട്ട് ഇനിയും വമ്പൻ പോരുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീശങ്കർ തന്നെ മത്സരം കഴിഞ്ഞ് പറഞ്ഞതുപോലെ ഇതിലും മികച്ച പ്രകടനങ്ങൾ എനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലേക്കാണ് ഇനിയുള്ള ശ്രമങ്ങൾ എന്നുള്ളതാണ്. അതെ, അതിലേക്കുള്ള ശ്രമങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടത്തട്ടെ. ഇതുപോലെ ഒരുപാട് പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട്, ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളുടെ കഥ പറയാനുണ്ട്. ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഈ യാത്രകളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്പോർട്സ് ലോകത്തെ യാത്ര അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ താരം ശ്രീശങ്കർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂടെ ഞാൻ അച്ചുവാണ് റേഡിയോ സ്നോയിൽ. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
10: Hi, namaskaram. Njan Srikumar, ningalde priyappetta lolithanaanu.
11: You are listening to
10: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ ഇനി നേരെ നമ്മൾ ഫ്രാൻസിലേക്ക് പോവാണ്. ഫ്രാൻസ് ഫുട്ബോളിന്റെ തലയാകാൻ വേണ്ടിയിട്ട്, ഫ്രാൻസ് ഫുട്ബോളിന്റെ ശക്തി കൂടുതൽ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ശക്തമായ ഒരു ടീമിലേക്ക് ഒരു വമ്പൻ മൈലേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വമ്പൻ എഞ്ചിൻ അങ്ങോട്ട് ഘടിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. സിദാൻ കൂടി ഫ്രഞ്ച് പടയിലേക്ക് എത്തുകയാണ്. ഫ്രഞ്ച് പടയുടെ പരിശീലകന്റെ കുപ്പായം അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം കാത്തിരുന്ന ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ കൂടിയിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരിശീലക കുപ്പായത്തെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. റയൽ മാഡ്രിഡിലെ 2016 പരിശീലക വേഷത്തിൽ സിദാൻ എത്തുമ്പോൾ ഏറ്റവും മികച്ച കളിക്കാരനാണ്. കളി മികവ് കൊണ്ട് നമ്മളുടെ കയ്യടികളും ആരാധനയും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പരിശീലകൻ എന്ന നിലയിൽ റയൽ മാഡ്രിഡിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് തുടരെ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ലാലിക കിരീടങ്ങളും കോപ്പ സൂപ്പർ കപ്പ് കിരീടങ്ങളും ഉൾപ്പെടെ നേടാവുന്ന നേട്ടങ്ങളെല്ലാം റയൽ മാഡ്രിഡിന്റെ ഷെൽഫിലേക്ക് എത്തിച്ചിട്ടാണ് 2021 രണ്ടാമത്തെ ടേണിൽ നിന്നും പടിയിറങ്ങി റയൽ മാഡ്രിഡിന്റെ കുപ്പായം അഴിച്ച് സിനദിൽ സിദാൻ എന്ന് പറയുന്ന പേര് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഒരുപാട് ക്ലബ്ബുകൾ സിദാന്റെ പിന്നിലായിരുന്നു. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നതാണ്. വട്ടമിട്ട് പറന്നവരുടെ മുൻപിലൊക്കെ സിദാൻ ഒരൊറ്റ വാക്ക്, നോ നോ നോ. എന്തുകൊണ്ടാണ് ഈ നോ പറഞ്ഞത് എന്നുള്ളത് 2023 അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്രഞ്ച് പരിശീലകനാകണം, അതാണ് എന്റെ സ്വപ്നം. അന്നത്തെ ഫ്രഞ്ച് ഫുട്ബോൾ പ്രസിഡന്റ് നോയൽ ലെ ഗ്രേറ്റ് വലിയ രീതിയിൽ ഒരു വിവാദ പ്രസ്താവന നടത്തുന്നു. ഫ്രഞ്ച് പരിശീലകനാകാൻ സിദാനെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല, സിദാൻ എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ പോലും എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ഫ്രഞ്ച് ഫുട്ബോളിലേക്ക് വരേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ ആ ഒരൊറ്റ പ്രസ്താവന കഴിഞ്ഞ് വെറും 3 ദിവസം മാത്രമേ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് നോയൽ ലെ ഗ്രേറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയുള്ളായിരുന്നു. കാരണം ഫ്രഞ്ച് ഫുട്ബോളിന്റെ പേരായി മാറുന്ന സിദാന് വേണ്ടിയിട്ട് ഫുട്ബോൾ പ്രേമികൾ ഒന്നിച്ചു വാദിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി, തലപ്പത്തേക്ക് പുതിയ ആളുകൾ വന്നു. 2026 വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ പോരാട്ടം കാഴ്ചവെച്ച ഫ്രഞ്ച് ടീം പുറത്തേക്ക് പോകുമ്പോൾ ഫ്രഞ്ച് ടീമിന് പുതിയ പരിശീലകന്റെ പേര് തേടുമ്പോൾ അവർക്കൊരു സംശയമില്ലാണ്ട് തിരഞ്ഞെടുക്കാൻ ഒരൊറ്റ പേരായിരുന്നു സിനദിൻ സിദാൻ. അങ്ങനെ ഇനി സിദാന്റെ കീഴിലായിരിക്കും ഫ്രഞ്ച് പടയൊരുങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അറ്റാക്കിംഗ് ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിക്കുന്ന, ഗോളടി വീരന്മാരായി നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രഞ്ച് പടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇനി സിദാന്റെ കീഴിൽ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ശക്തമായ ഒരു ടീമിൽ ശക്തമായ മാറ്റങ്ങൾ, പ്രതീക്ഷയുള്ള ഒരു ടീമിൽ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ടീമിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ തന്ത്രശാലിയായ ഒരു പരിശീലകൻ കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും സിദാന്റെ കീഴിൽ പുതിയ തരംഗം സൃഷ്ടിക്കാൻ ഫ്രഞ്ച് പടയൊരുങ്ങാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Score board, an exclusive sports roundup show.
6: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ IFAB ഒരു പുതിയ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ്, അതായത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും അത് പരിപാലിക്കാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ദാ ഈ ഇടയിൽ കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പോകുന്നത് നേരെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്കാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം, അതിൽ 72 മിനിറ്റിൽ എംബോളെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. മത്സരത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു റെഡ് കാർഡായിരുന്നു. 10 സ്വിറ്റ്സർലൻഡിന് ചുരുങ്ങേണ്ട വന്നു. എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചായിരുന്നു അർജന്റീന വിജയിച്ചത്. എന്തായാലും IFABയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു മത്സരത്തിലും അതുപോലെ USA പരാഗ്വേ മത്സരങ്ങളിലും റഫറി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള യെല്ലോ കാർഡ് ഇടപെടലുകൾ, ഇപ്പൊ രണ്ടാമത്തെ യെല്ലോ കാർഡ് ആയതുകൊണ്ട് തന്നെ എംബോളയ്ക്ക് അത് റെഡ് കാർഡാകുകയും പുറത്തു പോവുകയും വന്നു. ഇത് ശരിയായ തീരുമാനമല്ല, റഫറിയുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് IFAB ചൂണ്ടിക്കാട്ടുന്നത്. മിസ്റ്റേക്കൺ ഐഡന്റിറ്റി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എംബോളയ്ക്ക് അന്ന് ഈ യെല്ലോ കാർഡ് കൊടുക്കുകയും പിന്നീട് റെഡ് കാർഡായി മാറുകയും ചെയ്തത്. കാരണം വാർ ചെക്ക് ചെയ്തതാണ് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി ആണ് എന്ന് മനസ്സിലാക്കുകയും റഫറി യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വാർ ചെക്ക് ചെയ്യുന്നത് ശരിയായ ഒരു തീരുമാനമല്ല. അതായത് ഏതെങ്കിലും താരങ്ങൾക്ക് തെറ്റായിട്ടാണോ യെല്ലോ കാർഡ് കൊടുത്തത് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വാർ ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു തരത്തിലും മറ്റൊരു താരത്തിന് യെല്ലോ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാർ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് IFAB വ്യക്തമാക്കിയിരിക്കുന്നത്. റഫറിക്ക് ഇതിന്റെ ഭാഗമായിട്ട് തെറ്റ് സംഭവിച്ചതായിട്ടും IFAB വിലയിരുത്തുന്നുണ്ട് കേട്ടോ. അന്നത്തെ മത്സരത്തിൽ പിന്നീട് എക്സ്ട്രാ ടൈമിൽ അർജന്റീന 3-1 വിജയിക്കുകയും ചെയ്തു എന്നുള്ളതും ചരിത്രം. സോ ഇതാണ് ആ ഒരു IFAB ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. സ്കോർ ബോർഡിൽ കുറേ അധികം സ്പോർട്സ് റിപ്പോർട്ടുകൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് കൂടെ ഞാനുണ്ട് അച്ചു ആണേ.

0: Scoreboard, an exclusive sports roundup show.
1: സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം അതേപടി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. പ്രത്യേകിച്ച് ചില സ്പോർട്സ് താരങ്ങളുടെ ചില മറുപടികളൊക്കെ. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡാകുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സെലക്ടർമാർക്കെതിരെയൊക്കെ സഞ്ജു സാംസൺ ശക്തമായി വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇനി ഒരു റാറ്റ് റേസിന് ഞാനില്ല എന്നൊക്കെ രീതിയിലുള്ളത്. ഇനി ടീമിലേക്കുള്ള പ്രതീക്ഷകളൊക്കെ സഞ്ജുവിന് അസ്തമിച്ചു, സഞ്ജു നിരാശയിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല പല റിപ്പോർട്ടുകളും കണ്ടു. പക്ഷേ ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് സഞ്ജു ഈയിടെ കേരളത്തിൽ വന്നിട്ട് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ മൊത്തത്തിൽ കണ്ടാൽ മനസ്സിലാവും സഞ്ജു അതിനകത്ത് ഉദ്ദേശിച്ചത് സെലക്ഷൻ കിട്ടുമോ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ, ആ ഒരു റേസിൽ ടെൻഷൻ ഇല്ലാണ്ട് എൻ്റെ ഗെയിം എൻജോയ് ചെയ്ത് മത്സരത്തെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് സഞ്ജു പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സഞ്ജു ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ക്രിക്കറ്റിൽ വിജയവും തോൽവിയും ഉണ്ടാവും, മത്സരത്തിൻ്റെ ഭാഗമാകാം ഭാഗമാകാതിരിക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കുക, ടീമിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതത്ര എളുപ്പമല്ല, കാരണം ഇന്ത്യയിലെ ടാലൻറ്റ് പൂൾ അത്രമാത്രം വലുതാണ്. അത്രമാത്രം കിടലും താരങ്ങളുണ്ടാകുമ്പോൾ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് സഞ്ജു തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പം നിലവിൽ ഒരു തരത്തിലും സെലക്ടർമാർക്കെതിരെയോ പരിശീലകന്മാർക്കെതിരെയോ ഒന്നും സഞ്ജു സംസാരിച്ചിട്ടില്ല. സഞ്ജു അദ്ദേഹത്തിൻ്റെ കരിയറിൽ സ്ട്രെസ് ഇല്ലാണ്ട് കൂടുതൽ പണിയെടുക്കുക, സ്വന്തം ഗെയിമിനെ കൂടുതൽ ആസ്വദിച്ച് കളിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടുതൽ മുറുകെ പിടിക്കുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ശക്തമായി പോരാടാൻ ഒരാൾ തയ്യാറാകുമ്പം അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് സഞ്ജു സാംസൺ വീണ്ടും തിരികെ വരുമെന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ഒരുപാട് വീഴ്ചകളിൽ നിന്ന് പറന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും എത്രമാത്രം അപകടങ്ങൾ നേരിട്ടാലും കഴിവുകൾ കൊണ്ട് അയാളുടെ ഇടം തിരികെ പിടിക്കും. അതാണ് സഞ്ജു സാംസൺ. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൂട്ടുകൂടാം.
1: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
2: പന്ത് തട്ടിയ ഒരു സുൽത്താൻ എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു പേര്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും ഒരുപാട് പേര് ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തിയ ഒരു പേര്. അയാളോടെന്തോ വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒരു അറ്റാച്ച്മെന്റും ഒക്കെ പലർക്കും ഉണ്ട്. ഗ്രൗണ്ടിൽ സ്നേഹം നിറയ്ക്കാൻ കഴിയുന്ന ഒരു പേര്, ഗ്രൗണ്ടിൽ മായാജാലങ്ങൾ കാട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പേര്, പന്തുമായി അദ്ദേഹം കുതിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സാക്ഷാൽ നെയ്മർ ജൂനിയറിനെ കുറിച്ച്, നെയ്മറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സാന്റോസിനെതിരായിട്ടുള്ള മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആ ഒരു മഞ്ഞ ജേഴ്സിയിലേക്കില്ല, ഞാൻ എൻ്റെ രക്തവും ഹൃദയവും എല്ലാം ആ ഒരു ടീമിന് വേണ്ടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനിയൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി, പുതിയ ടീമുകൾക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് കപ്പ് കഴിഞ്ഞു. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് പിന്നാലെയും അദ്ദേഹം ഒരു റിട്ടയർമെന്റ് പ്രഖ്യാപനം പോലെ നടത്തിയിരുന്നു. പക്ഷെ അതിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നും പല ബോർഡുകളിൽ നിന്നും ഒക്കെ അദ്ദേഹം ടീമിലേക്ക് തിരികെ വരും. 2030 വേൾഡ് കപ്പ് ലക്ഷ്യമിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാവും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ ഒരുപാട് ആരാധകർ സന്തോഷിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒരു വേൾഡ് കപ്പ് അല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇനി ഫുട്ബോളിലെ പരിക്കുകൾ വില്ലനായിട്ടുള്ള ഒരു താരമായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്രസീലിന് പല പല വലിയ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കളമൊരുക്കാൻ നെയ്മർ ജൂനിയറിന് കഴിഞ്ഞത്. 2002 കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു വേൾഡ് കപ്പിൽ മുത്തമിടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 2014 വേൾഡ് കപ്പിൽ ആ പരിക്ക് വന്ന് സെമി ഫൈനലിൽ വീണുപോയില്ലായിരുന്നെങ്കിൽ നെയ്മറിനോടൊപ്പം ബ്രസീൽ പറന്നുയരുന്നത് ഒരുപക്ഷെ അന്നത്തെ കിരീടത്തിലേക്കായിരിക്കും. പക്ഷെ അന്ന് 2014 ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്, വേൾഡ് കപ്പ് ചരിത്രത്തിലെ ബ്രസീലിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്, അവർ ജർമ്മനിക്കെതിരെ നേരിട്ട് പുറത്താവുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വേദന, അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമായിരുന്നു അന്ന് നഷ്ടമായത് നെയ്മറിലൂടെ. പിന്നീടും വേൾഡ് കപ്പുകളുടെ ഭാഗമായി, പക്ഷെ നെയ്മറിന് വേൾഡ് കപ്പുകളിൽ ബ്രസീലിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു വേൾഡ് കപ്പിലും ഒരു പെനാൽറ്റി ഗോളിനപ്പുറത്തൊന്നും നേടാൻ കഴിയാതെ നെയ്മർ കളമൊഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി 2030 കാത്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷകളില്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. നെയ്മർ അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. പക്ഷെ അത്രമാത്രം സ്നേഹത്തോടുകൂടി നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന പേര് ഫുട്ബോൾ ആരാധകർക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂ. കാരണം അത്രമാത്രം മനോഹരമായ ഫുട്ബോളാണ് അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൽ കളിച്ചിട്ടുള്ളത്. പന്ത് തട്ടലിന്റെ ഈ ഒരു ലോകത്ത് സുൽത്താനായ അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൽ തുടരുക തന്നെ ചെയ്യും. കൂടെ ഞാൻ അച്ചുവാണിത്. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
2: വിരാട് കോഹ്ലിയും ബുംറയൊന്നും ഇല്ലാതെ ഇന്ത്യയുടെ സ്വപ്നം നിറവേറ്റിയ ഒരാളാണ്. 2-1 പിന്നിൽ നിന്നിട്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു പേരാണ്. അഡ്ലിഡ് ടെസ്റ്റ് മാച്ചിൽ 36 റൺസിന് ഓൾ ഔട്ടായി പോയ ഇന്ത്യ, ആത്മവിശ്വാസം നഷ്ടമായ ഒരു ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന് ആത്മവിശ്വാസം വീണ്ടെടുത്തു കൊടുത്തൊരു പേരാണ്. അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന വാക്കിനൊരു മറുപേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഒരു താരവുമായി ചേർത്ത് നിർത്തി പറയാനുണ്ടെങ്കിൽ ഈ ഒരു പേര് എടുത്തു പറയേണ്ടതാണ്. സാക്ഷാൽ അജിങ്ക്യ റഹാനെ. ക്രിക്കറ്റിലെ PR വർക്കുകളിലൊന്നും അദ്ദേഹം ഭാഗമായിട്ടില്ല, പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐതിഹാസിക വിജയങ്ങളിലെല്ലാം എന്നും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു പേര്, ഒരുപാട് മനോഹരമായ നിമിഷം ഇന്ത്യൻ ക്രിക്കറ്റിനോടൊപ്പം ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു പേര്. അഫ്ഗാനിസ്ഥാനെതിരായിട്ട് അവരുടെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം കളിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു മത്സരം ജയിച്ചു നിൽക്കുമ്പോഴും ആ ഒരു ടീം അംഗങ്ങളോടൊപ്പം അവരുടെ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരോടൊപ്പം ട്രോഫി വിന്നിങ് സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് തുറന്ന ഒരു കിടിലൻ നായകൻ, ഒരു കിടിലൻ ക്യാപ്റ്റൻ. കരിയർ നോക്കുകയാണെങ്കിൽ വലിയ കണക്കുകളേക്കാൾ അപ്പുറം ഒരുപാട് മനോഹരമായ മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേര്. 85 ടെസ്റ്റ് മത്സരങ്ങൾ, 90 ODI മത്സരങ്ങൾ, 20 T20 മത്സരങ്ങൾ, ഇതിൽ നിന്നെല്ലാമായി 8414 റൺസുകൾ. പക്ഷേ ഈ നമ്പറുകൾക്കുമെല്ലാം അപ്പുറം ഇന്ത്യയുടെ ഐതിഹാസിക വിജയങ്ങളിലെ ഏറ്റവും ശക്തമായ പോരാളിയുടെ പേരായിരുന്നു അജിങ്ക്യ റഹാനെ. ആ ഒരു പേരൂടെ ദ ക്രിക്കറ്റ് ലോകത്തിലേക്ക്, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഒരുപാട് ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ എഴുതിയ അജിങ്ക്യ റഹാനെ കാത്തിരിപ്പിന്റെയും പോരാട്ടത്തിന്റെയൊക്കെ മറ്റൊരു രൂപമാണ് കേട്ടോ. കാരണം പ്ലേയിങ് ഇലവനിൽ ഇടം നേടാതെ ഏകദേശം 18 മാസത്തോളം ഇന്ത്യൻ ടെസ്റ്റ് ടീമിനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അജിങ്ക്യ റഹാനെ. 16 ടെസ്റ്റ് മത്സരങ്ങളിൽ ബെഞ്ചിൽ മാത്രം ഇരുന്നിട്ടുണ്ട്. ഒടുവിൽ 2013 മാർച്ചിലാണ് അവസരം കിട്ടിയത്. അവസരം കിട്ടി പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ചെയ്ത് ഒന്ന് വീണു പോകുമ്പോൾ കൈപിടിച്ചുയർത്താൻ ഒരു ഗോഡ് ഫാദർമാരും അജിങ്ക്യ റഹാനെ ഉണ്ടായിട്ടില്ല. ആഘോഷിക്കാൻ ഒരു തരത്തിലും ഒരു ഗ്രൂപ്പുകളും ഉണ്ടായിട്ടില്ല. പക്ഷെ അയാൾ ഇന്നും ആഘോഷിക്കപ്പെടും. കാരണം ക്രിക്കറ്റ് നെഞ്ചിലേറ്റിയ ഓരോ ആളുകൾക്കും അറിയാം അജിങ്ക്യ റഹാനെ ഇന്ത്യൻ ക്രിക്കറ്റിന് എന്തായിരുന്നു എന്നുള്ളത്. ക്യാപ്റ്റനായ ഒരൊറ്റ ടെസ്റ്റ് മാച്ച് പോലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. 6 ക്യാപ്റ്റനായി, 4 വിജയിച്ചു. അതിൽ ഐതിഹാസിക വിജയങ്ങൾ പലതുകൊണ്ട് 2 സമനില പിടിച്ചു. സോ ആ ഒരു ഐതിഹാസിക താരത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മനോഹരമായ കുറെ അധ്യായങ്ങൾ എഴുതാൻ ശക്തമായി കൂടെ നിന്ന കുട്ട പിടിച്ച പേരിനെ അജിങ്ക്യ റഹാനയ്ക്ക് ഹാപ്പി ഫെയർവെൽ. കൂടെ ഞാൻ അച്ചു ആണ് റേഡിയോ സിനിമയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 93.7 FM. Qatar's favorite radio station.
1: ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: You are listening to Radio Sunon 91.7.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോർട്സ് ലോകത്തോടുള്ള യാത്രകളിൽ എപ്പോഴും സ്പോർട്സ് താരങ്ങളുടെ അച്ചീവ്മെന്റുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഓരോ താരത്തിന്റെയും കഠിനാധ്വാനം എപ്പോഴും അവരുടെ റിസൾട്ടിന് പിന്നിലുള്ള ഏറ്റവും വലിയ എനർജി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫ്യുവൽ അവരുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും തന്നെ ആയിരിക്കും. ഈ കഠിനാധ്വാനം ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവഴി ബിൽഡ് ചെയ്ത് വരുന്ന ഫിറ്റ്നസ്. ഏതൊരു താരത്തിനും അത് ഏത് ഫീൽഡിൽ കളിക്കുന്നവരാണെങ്കിലും ആ ഒരു ഫിറ്റ്നസ് ഇവരെ സംബന്ധിച്ച് വളരെ വളരെ ക്രൂഷ്യലായി മാറുന്ന സമയത്ത് ക്രിക്കറ്റിലെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ ആയിരിക്കും. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആയിരിക്കും. എന്തായാലും ഫിറ്റ്നസ് രഹസ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ സഞ്ജുവിൻ്റെ റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ വിരാട് കോഹ്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം വിരാട് കോഹ്ലിൻ്റെ ഫിറ്റ്നസ് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഫിറ്റ്നസ് സീക്രട്ടുകൾ, അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടൊക്കെ വളരെ വലുതായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്യാമ്പിലായിരുന്ന സമയത്ത് സഞ്ജു വിരാട് കോഹ്ലിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു ഫിറ്റ്നസ് രഹസ്യങ്ങളെ കുറിച്ചിട്ടും ആസ് എ പ്ലെയർ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചപ്പോൾ വിരാട് കോഹ്ലി കൃത്യമായിട്ട് ഉപദേശങ്ങൾ കൊടുത്തു. ഒരു വളച്ചൊടിക്കലുകളും ഇല്ലാണ്ട് ശക്തമായ ഒരു ജീവിതശൈലി ഒരു നല്ല ക്രിക്കറ്ററിന് ആവശ്യമാണ്, സ്പോർട്സിൽ കൂടുതൽ തിളങ്ങാൻ ആവശ്യമാണെന്നുള്ള ഉപദേശത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ കുറേ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ജീവിതശൈലി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഏകദേശം 1.5 വർഷത്തോളം സഞ്ജു ആ ഒരു ജീവിതശൈലിയിൽ പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വരേണ്ട വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്, അത് അത്ര ഈസി അല്ല. പക്ഷെ അത്ര ഈസി അല്ലാത്തൊരു ജീവിതശൈലി ബിൽഡ് ചെയ്ത് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് അത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സഞ്ജു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വിരാട് കോഹ്ലിനെ പോലുള്ള താരങ്ങളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ സക്സസിന് പിന്നിൽ എന്തായിരിക്കും, ഇവരുടെ കഴിവ് നോക്കി അല്ലെങ്കിൽ ഇവരുടെ ഭാഗ്യം നോക്കി എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് നോക്കി, എത്രയോ കാലം എത്രയോ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും ഇവർ ഈ ഇവരുടെ ആ ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പോരടിച്ചുകൊണ്ടേയിരിക്കുന്നത്, ക്രിക്കറ്റിനെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. വിരാട് കോഹ്ലിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പോലുള്ളവർ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഓർക്കണമെങ്കിൽ അതിന് പിന്നിൽ ഇവരെടുക്കുന്ന എഫേർട്ട്, ഇവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് പറയണ്ടേ. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് പേര് സ്പോർട്സിനെ ഉള്ളിൽ സ്നേഹിക്കുന്ന, ഇനിയും എനിക്കും ഒരു താരമാകണം, ഞാനും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു പ്രചോദനമായിട്ട് കൂടെ നൽകട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: എന്റെ മോനെ, ചില പെർഫോമൻസുകൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകില്ലേ? വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ക്രിക്കറ്റിൽ 5 ഓവറുകൾ എറിയുക, 5 വിക്കറ്റുകൾ നേടുക, റൺസ് ഒന്നും വഴങ്ങാണ്ടിരിക്കുക. അപ്പോൾ ഇതേതോ ലോക്കൽ മാച്ചാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ മാച്ചല്ല, ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഇത്തരത്തിലൊരു ചരിത്ര സംഭവം നടന്നിരിക്കുന്നത്. ഒരു ഇന്നിങ്സിൽ തുടർച്ചയായിട്ട് 5 വിക്കറ്റ് മെയ്ഡൻ, ഒരു റൺസ് പോലും വഴങ്ങാതെ തുടർച്ചയായിട്ട് 5 ഓവറുകളിൽ വിക്കറ്റ് നേടുക. ഈ ഒരു റെക്കോർഡ് നേടുന്ന ആദ്യത്തെ താരമായിരിക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജസ്റ്റിൻ ഗ്രീവ്സ് ആണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള 1-ആം ടെസ്റ്റിലാണ് ഈ 32-കാരന്റെ ഐതിഹാസിക നേട്ടം. 2016 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായി 4 വിക്കറ്റ് മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞ ഇംഗ്ലീഷ് പേസറായിട്ടുള്ള സ്റ്റുവർട്ട് ബ്രോഡിന്റെ റെക്കോർഡാണ് ഗ്രീവ്സ് ഇതാ മറികടന്നിട്ടുള്ളത്. ടെസ്റ്റ് കരിയറിൽ ഗ്രീവ്സിന്റെ ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടം, ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടം, ഇമാതിരി ഒരു 5 വിക്കറ്റ് നേട്ടം. പാകിസ്ഥാനെതിരെയാണ് ഈ ഒരു കിടിലം പോരാട്ടം നടന്നിട്ടുള്ളത്. തന്റെ 2-ാം സ്പെല്ലിൽ ഗ്രീവ്സ് തുടർച്ചയായിട്ടുള്ള 5 ഓവറുകളിലും വിക്കറ്റ് വീഴ്ത്തിയതോടുകൂടി പാകിസ്ഥാൻ ഇന്നിങ്സ് 282 റൺസിൽ അവസാനിച്ചു. 11 ഓവറിൽ 6 മെയ്ഡൻ സഹിതം 27 റൺസ് വഴങ്ങിയാണ് ഗ്രീവ്സ് 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചത് കേട്ടോ. ഇനി ഇത് ആരെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇനി 6 ഓവറുകൾ, 6 മെയ്ഡനുകൾ, 6 വിക്കറ്റുകൾ, അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ഇനി അതത്ര എളുപ്പമല്ല മോനെ, ഇനി അതത്ര എളുപ്പമായിട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് ഐതിഹാസിക നേട്ടങ്ങളുടെ, വിജയങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒക്കെ കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു ശ്രീശങ്കറിന്റെ തിരിച്ചുവരവും കോമൺവെൽത്തിലെ ആ ഒരു വെള്ളി മെഡൽ നേട്ടവും. മലയാളികളുടെ അഭിമാനമായി മാറുമ്പോൾ അജിങ്ക്യ റഹാനെ എന്ന് പറയുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരുപാട് മനോഹരമായ നേട്ടങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച താരത്തിന്റെ പടിയിറക്കലിനെ കുറിച്ചും, നെയ്മർ ജൂനിയറിന്റെ അനൗൺസ്മെന്റിനെ കുറിച്ചും, അതുപോലെ തന്നെ ഫുട്ബോൾ ഫിഫ റിലേറ്റഡ്, IFAB റിലേറ്റഡ് ആയിട്ടുള്ള പുതു പുത്തൻ അപ്ഡേറ്റ്സുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്ത് ഞാനങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. സ്കോർ ബോർഡിൽ നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറെ കഥകളുമായിട്ട് കേൾക്കാം കാണാം. കൂടെ ഞാൻ അച്ചുമായിരുന്നേ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

ഹോം ഡെലിവറി കേൾക്കുന്ന സമയം രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം കേട്ടോ. 11:11 പതിനൊന്ന് മണി കഴിഞ്ഞ് 11:11. അപ്പൊ ഈ ഒരു സമയമായപ്പോഴേക്കും നിങ്ങളുടെ അരികിലേക്ക് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഹോം ഡെലിവറിയുമായി എത്തുന്ന ഈ ഒരു ടൈമിൽ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഭയങ്കര ഒരു സ്പെഷ്യൽ ഹോം ഡെലിവറി തന്നെയാണ്. ബിക്കോസ് ഫ്യൂ പീപ്പിൾ ആർ ഗോണ ജോയിൻ വിത്ത് അസ്, അതിന്റെ വിശേഷമൊക്കെ ഞാൻ പറയാം. പക്ഷെ അതിന് മുൻപായിട്ട് വീക്കെൻഡ് ഓൾമോസ്റ്റ് ഇങ്ങനെ തീർന്നു, ചിലരുടെ ഒക്കെ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വർക്കിലേക്ക് കയറിയിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ ഫ്രൈഡേ എങ്ങനെ പോയി? അതായത് ലാസ്റ്റ് ഡേ ഓഫ് ജൂലൈ മാസം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് പേര് ചിലപ്പോൾ ഉറങ്ങി തീർത്തിട്ടുണ്ടാവും, കുറച്ച് പേരെ സാലറി ഒക്കെ വീണതുകൊണ്ട് തന്നെ പെർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ നാട്ടിലേക്കൊക്കെ ചിലപ്പോൾ ഓഗസ്റ്റ് മന്തിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടാവും. അവർക്ക് ഇന്നലെ ഷോപ്പിംഗ് ഡേ ആയിരിക്കും. ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇന്നലെ തിരക്കുണ്ടായിരുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റ്സുകളിലും സൂപ്പർ മാർക്കറ്റ്സുകളിലും ഒക്കെ തന്നെ ആയിരിക്കും. അത്രയധികം സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസം കൂടിയായിരുന്നു. എന്തായാലും നിങ്ങളുടെ ആ ഒരു വീക്കെൻഡ്, പ്രത്യേകിച്ചും ഇന്നലത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്റെ ഇന്നലത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇറ്റ് വാസ് ഫാബുലസ്. എന്തുകൊണ്ടാണ്, എന്താണ് കാരണം, അത് ഇവിടെ പറയാൻ എന്താണ് കാരണം, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേ. നല്ല പാട്ടുകളും വരുന്നുണ്ട് ഓൺ ദ വേ, ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ ചോദിച്ച് മെസ്സേജ് അയക്കാം 5000917. നമുക്ക് ഗോപി സുന്ദർ പാടിയ മിലിയിലെ പാട്ടൊന്ന് കേട്ടാലോ, കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
10: റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world class shopping experience, Doha, Qatar, and
12: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.
2: ചെന്നൈ
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് നമ്മുടെ കൂടെ ഒരു ഫുൾ ടീം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ആ ഒരു വീക്കെൻഡ് എന്തായിരുന്നു പരിപാടി. എന്റെ വീക്കെൻഡ് എന്തായാലും അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി പത്രം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണാനായിട്ട് പോകുന്നത്, കേൾക്കാനായിട്ട് പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സഫാരിയിൽ അതിഗംഭീരമായിട്ടാണ് ആക്സന്റ് എന്റർടൈൻമെന്റ്സിന്റെ നമ്മുടെ ഓട്ടം തുള്ളൽ മൂവിയുടെ ആ ഒരു ടീസർ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഓട്ടം തുള്ളൽ ഫുൾ ടീമും ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വീകരണമാണ് സഫാരി മോളിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവരെല്ലാവരും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ കൂടെ ഓണെയറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിനി ടോം എന്ന് പറയുന്ന നമ്മുടെ ഫേവറേറ്റ് ആക്ടറാണെങ്കിലും ഈവൻ കലാഭവൻ, ഷാജോൺ, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, അതിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ ഡിറക്ടറായിട്ടുള്ള മാർത്താണ്ഡൻ സർ, അതിനോടൊപ്പം മറ്റ് എല്ലാ ടീമുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 500-00-917 എന്തായാലും ഇവരുടെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ അവർ എന്താണോ പറയാനായിട്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നത് അതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇവരുടെ കൂടെ ജെറോമും ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിലെ ഡെബ്യൂ ആക്ടർ കൂടിയാണ്. സോ ദേ ഓൾ വിൽ ബി ഹിയർ വിത്ത് ദിസ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് കേൾക്കാം റേഡിയോയിലൂടെ, കാണാം നമ്മളുടെ ഫേസ്ബുക്ക് ലൈവിലൂടെ. നേരെ ഇതാ റേഡിയോസിനോടെ ഫേസ്ബുക്ക് ലൈവിലേക്ക്, അവിടെ ഞങ്ങൾ എല്ലാവരും ലൈവായിട്ട് തന്നെ ഉണ്ടാവുന്നതായിരിക്കും.

0: വെൽക്കം ബാക്ക്. അങ്ങനെ എനർജി കുറച്ച് കൂടിയിട്ടുണ്ട്. വേറെ ഒന്നും അല്ല സംഭവം, നമ്മുടെ കൂടെ ദ ഹോൾ ടീം ഹാസ് ജോയിൻഡ് ഓട്ടൽ തുള്ളൽ ടീം, അല്ലെങ്കിൽ ഈ ഒരു ഓട്ടം തുള്ളൽ എന്താണ് ഏതാണെന്നൊക്കെ നമ്മുടെ ഖത്തർ മലയാളികളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഫുൾ ടീം എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഷാജൻ ചേട്ടനോടും ടീം ചേട്ടനോടും അതിനോടൊപ്പം മാർത്താൻഡ ചേട്ടനോടും ഒക്കെ തന്നെയാണ്, എല്ലാവരും ഇന്നലെ നമ്മുടെ സഫാരിയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വീകരണം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണെന്ന് അറിയാം. ബട്ട് വാട്ട് യു വോണ്ട് ടു ടെൽ ഞങ്ങളുടെ ദോഹ മലയാളികളോട് എന്താണ് പറയാനുള്ളത്?
1: പറയാൻ തന്നെ തുടങ്ങും.
0: അതെ,
2: സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഖത്തറി വരുന്നത്. പക്ഷെ അവിടെ ഇന്നലെ തടിച്ചുകൂടിയ മലയാളികളെ കണ്ടപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എൻ്റെ ഒരു സിനിമയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അത്രയും പേരെ അവിടെ കൂടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എൻ്റെ ടീമിന് ഇപ്പം വന്നിരിക്കുന്നത് ഷാജോണ്, ടിനിയ്, വിഷ്ണു, ഇവരൊക്കെ എനിക്ക് മികച്ച നടന്മാരാണെങ്കിലും ഇനി ഞാനൊരിക്കലും അവരെ അതിനപ്പുറത്ത് എൻ്റെ സഹോദര തുല്യന്മാരായിട്ട് കാണുന്നത്. കാരണം ഞാൻ വരുന്ന സമയത്തൊക്കെ തന്നെ ഒരേ സമയത്ത് വന്ന ആൾക്കാരാണ് ഞങ്ങളല്ല. വിഷ്ണുവും അന്ന് കുഞ്ഞിലേ തൊട്ടേ ഉണ്ട് ഫീൽ. ഏറ്റവും ജൂനിയർ ആണെങ്കിലും അന്നും ഉണ്ട്.
0: അങ്ങനെ
2: ഒരുപാട് ആത്മബന്ധമുള്ള ആൾക്കാരാണ് ഈ. പിന്നെ അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടൻ, അതുപോലെ ഹരിശേഷവൻ ചേട്ടൻ, പോളിച്ചേച്ചി, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത് ബിനു തൃക്കാക്കര എന്ന് പറഞ്ഞ അവൻ്റെ പേര് ഞങ്ങൾ മാറ്റി അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്, ബിനു ശശിറാം എന്നാക്കി. വളരെ മനോഹരമായ ഒരു തിരക്കഥയാണ് അവൻ എഴുതിയിരിക്കുന്നത്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞാൻ ആ സിനിമ വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്ക് പ്രേക്ഷകരത് ഏറ്റെടുക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ഞാൻ ആ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഖത്തർ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിന് ഞങ്ങളത് ഒരു ഒരു വലിയ സിനിമയ്ക്ക് നൽകുക, വലിയൊരു എന്താ പറയുക, നമ്മളൊക്കെ പറയത്തില്ല ഒരുപാട് വലിയ സ്റ്റാറുകളുടെ ആ സിനിമയ്ക്ക് തരുന്ന അത്രയും സ്വീകരണം എൻ്റെ സ്റ്റാറുകൾക്ക് തന്നു. എൻ്റെ സൂപ്പർ സ്റ്റാറാണ് ഇവർ. അപ്പം അവർക്ക് തന്ന നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എന്റെ സിനിമ കാണാനും നിങ്ങൾ വരണം
0: ഉറപ്പായിട്ടും. ഇന്നലെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവിടെ നിൽക്കുന്ന ഇത്രയും പേര് കണ്ടാൽ മതി എന്റെ സിനിമ വിജയിക്കുമെന്ന്. അത് കേട്ടപ്പോ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ശഞ്ചേട്ടാ, വീണ്ടും കുറച്ച് ഗ്യാപ്പിന് ശേഷം ഖത്തറിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു സ്വീകരണമായിരുന്നു ഇന്നലെ, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പാട്ടൊക്കെ പാടി കയ്യിലെടുത്തു എല്ലാരും. പറയൂ.
1: ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പം ഇതേപോലെ റേഡിയോയിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുക പോവുക എന്ന രീതിയിലായിരുന്നല്ലോ. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഖത്തറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ഒരു മീൻസ് ഇതുപോലെ ഒരു മോളിൽ വെച്ചിട്ടുള്ളൊരു ഒരു പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നി. വന്ന അത്രയും ആളുകൾ അവസാനം വരെ നമ്മുടെ പ്രോഗ്രാമിൽ നിന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് വരെ എല്ലാവരും ബൈ പറഞ്ഞ് പോകുന്നവരും വരെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് ആദ്യം വിചാരിച്ചത്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമോ, കാര്യം ഇത്രയധികം ക്രൗഡ് വരുമ്പോൾ ഔട്ട്ഡോർ ആയതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പോലും എന്താണ് വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരും നമ്മളോട് പെരുമാറിയത്, വളരെ അച്ചടക്കത്തോടുകൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഖത്തറിലെ മലയാളികളോട് ഒരുപാട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സിനിമ വരുമ്പോഴും തിയേറ്ററിലും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. വിഷ്ണു, വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്?
3: വലിയ സന്തോഷം. ഇന്നലെ അത്രയും വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന്. അത് ഹോസ്റ്റ് ചെയ്ത റേഡിയോസിനോട് മികവ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാ കാര്യമായിട്ട് പറഞ്ഞ ഗംഭീരമായിട്ട് നിങ്ങളത് പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത് അടിപൊളിയായിരുന്നു. പിന്നെ ഖത്തർ മലയാളി എപ്പോഴും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, നമ്മൾ എപ്പോഴും വരുമ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയോട് ആ സ്നേഹം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ടിൻചേട്ടൻ ഇന്നലെ ടീസർ കണ്ടപ്പോൾ പോലും ടിൻചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയായിട്ട് ഇങ്ങോട്ടേക്ക് ഖത്തറിലേക്ക് വന്നപ്പോൾ എന്തുമാത്രം ഹാപ്പിയാണ്. പിന്നെ റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം കേട്ടോ. പ്ലീസ് പറയൂ പറയൂ.
4: ഖത്തറായിട്ട് എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ 18-19 വയസ്സിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു. അത് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്തോന്നു അറിയില്ല, എനിക്ക് കണ്ണ് നിറഞ്ഞു പോയ കാര്യമാണ്. കാരണം ഞാൻ സ്വപ്നത്തിലാണോ എന്നൊക്കെ ആലോചിച്ചത് അന്ന് ഗൾഫ് എയറിൽ വന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സിദ്ദിഖ മാ കലാഭമണിച്ചേട്ടൻ, ബീന ആൻ്റണി, അങ്ങനെ കുറേ പേരുടെ കൂടെയാണ് അന്ന് വന്ന് ലാൻഡ് ചെയ്യുന്നു. പിന്നെ സോഫിറ്റൽ എന്ന് പറഞ്ഞൊരു അത്രയും വലിയ ഹോട്ടലിൽ ഞാൻ അന്ന് താമസിച്ചിട്ടില്ല. അപ്പം പെട്ടെന്ന് ഞാൻ ഇനി ഇനി എനിക്ക് തിരിച്ചങ്ങോട്ട് പോകണം, ഞാൻ വേറെ ഒരു ലോകത്തിലൊക്കെ എത്തി, ഇനി എങ്ങനെ എൻ്റെ പഴയ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കാൻ പറ്റും. പിന്നെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ട്രിപ്പാണ്. അപ്പം ആ ഒരു മാസം ഫുള്ള് നമ്മൾ ആള് തന്നെ മാറിപ്പോവും, തിരിച്ചു ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര ചാടായി പോവും ഏ സാധാരണ. അപ്പോൾ ഇവിടെയുള്ള ആ ഭക്ഷണം എല്ലാം ലക്ഷറി എന്താന്ന് യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയുന്നത്. കാരണം ഫുൾ ടൈം എ സി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തി അന്ന് ടെമ്പോയിലാണ് നമ്മള് പ്രോഗ്രാമിന് പോണത്. അപ്പൊ അതൊക്കെ ചൂടെടുത്തിട്ടാ പോകുന്നത്, ഇവിടെ എല്ലാ വണ്ടിയിലും എ സി. അങ്ങനത്തെ ഒരു വേറൊരു ലോകത്ത് വന്നു. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചെന്നപ്പോ വീണ്ടും പഴയ ടി പോയി. ആ ഒരു ഓർമ്മയുണ്ടല്ലോ, അത് ഖത്തറിൽ വരുമ്പോ എനിക്ക് അതിന്റെ ആ ഗന്ധം കിട്ടും. കാരണം അന്ന് ഉണ്ടായിരുന്ന ഒരു മെയിൻ ഹോട്ടൽ എന്ന് പറയുന്നത് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കടലിന്റെ നടുക്കൊരു ഹോട്ടൽ
0: ഉണ്ടായിരുന്നല്ലോ,
4: ആ റമദ, ആ റമദ
0: അതൊക്കെ
4: നടുക്കായിട്ട് അവിടെ അതൊക്കെ കണ്ടതും അതൊക്കെ സ്റ്റില്ല് ഞാൻ അത് എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ വന്ന വഴി മറക്കാറില്ല ഇവരുടെ പോലെയല്ല. അപ്പോ ആ ഒരു ഓർമ്മയിൽ ഇവിടെ എത്തുകയും ഇതുവരെ കിട്ടാത്ത
1: പുറത്തോട്ടിറങ്ങാൻ അറിയാലോ അല്ലേ, അതുപോലും അറിഞ്ഞുകൊണ്ട്
4: അല്ല. ഖത്തറിൽ ഇത്ര ക്രൗഡ് വരുന്ന ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇത്ര ക്രൗഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇപ്പോ ഷാജോണാണെങ്കിലും നമ്മളൊക്കെ അത്രക്ക് അങ്ങ് വളർന്നോന്ന് നമ്മളല്ലേ, അല്ല അത്രയും ക്രൗഡ്
2: വരണം.
4: അല്ല അപ്പോഴും ഞാൻ ഉള്ളിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയായിരുന്നു, ഊഫ് നമ്മള് ഇത്രയും ക്രൗഡ് നമ്മളെ കാണാൻ വരുന്നു. ചിലപ്പോ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഉള്ളിൽ വിചാരിക്കുന്നത് അവനുണ്ടായിരുന്നു കൊണ്ടെന്നായിരിക്കും, ആരുമല്ല ഈ ഓട്ടം തുള്ളലിനെ വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാവരും.
0: കാരണം അവര് ഒരു അഞ്ചഞ്ചരയായപ്പോ മുതൽ വെയിറ്റ് ചെയ്യായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവര് 9:30 വരെ എല്ലാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
4: അല്ല മാർത്താണ്ടൻ എന്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞപ്പോ കളിയാക്കണം എന്ന് വിചാരിച്ചിട്ടു. ഇപ്പൊ ഈ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞാലും ക്രൗഡായിട്ടുള്ള സിനിമയാണ്, അതിന്റെ പോസ്റ്റർ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയും 20 അത് ലൂസിഫറിൽ ഷാജോൺ ലാലേട്ടൻ ജെയ്സ് ഒക്കെ നിൽക്കുന്ന ഒരു ക്രൗഡ് ഇതുണ്ട്. അത് പക്ഷെ ഇവരും മാത്രമാണ് പ്രോമിനന്റ് ആയിട്ടുള്ളവര്, ബാക്കിയെല്ലാം അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഒരു സിനിമയ്ക്ക് ഒരു പോസ്റ്റർ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ആ പോസ്റ്റർ ഇരിപ്പുണ്ട്, 20 ഓളം 20-22 പേര് അതും പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇത് കൂടാതെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോ അത്രയും ആ ഒരു ക്രൗഡ് തന്നെ നമുക്ക് ഇവിടെ നിന്നും കിട്ടി എന്നുള്ളത്. അപ്പൊ ഇപ്പൊ തിയേറ്ററിലും ക്രൗഡ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു.
0: ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാരും ഈ പറഞ്ഞ പോലെ അല്ലേ ആ സിനിമ ഇറങ്ങുമ്പോഴേതാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിലൊരു ഫുൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ആദ്യമായിട്ട് ആളുടെ ഫേസ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷിക്കുന്ന ഒരാളുണ്ട് സൈഡിൽ ഇരിക്കുകയാണ് ജെറോമ്. ഈ പറഞ്ഞ പോലെ ഒരു ഡെബ്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ, അതും ഇവരൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു തട്ടകത്തിൽ കിടന്ന് കളിക്കുന്നവരാണ്. ഇവരുടെ കൂടെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. പക്ഷെ ഇന്നലെ പറഞ്ഞിരുന്നു സ്റ്റേജിൽ ഞാൻ പിടിച്ച് തിന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഓടി കൊണ്ടിട്ട് ബോട്ട് ഓട്ടം തുള്ളൽ
2: അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ഡ്രീം വേൾഡിലാണ്. ഞാൻ ഇങ്ങനെ പറന്ന് നടക്കുക, ഇവരൊക്കെ കാണിക്കുന്നത് കണ്ട് എല്ലാം ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ആ ക്രൗഡ് ഇവരോട് കാണിച്ച ആ സ്നേഹം കണ്ടപ്പോൾ നമ്മൾ ഉള്ളിലുള്ളിൽ തോന്നുമല്ലോ, ദൈവമേ എനിക്കും എന്തേലും ഇങ്ങനെയൊക്കെ വരുമോ. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ പോകുന്നത്.
0: പിന്നെ
2: ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ 2 കിലോ കൂടി.
0: ഇവിടുത്തെ ഭക്ഷണം ഇപ്പൊ കുറച്ചും ആള് ഓർത്ത് വെക്കുന്നുണ്ട്. ഇതേപോലെ ഇനി എന്തെങ്കിലും ഒരു ദിവസം ദോഹയിൽ പോയപ്പോൾ പറഞ്ഞ് പറയാലോ. എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനുണ്ട്. നമ്മൾ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് വിൽ ബി കമ്മിങ് ബാക്ക്. സോ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഓട്ടം തുള്ളൽ ഫുൾ ടീം ഉണ്ട്. അതിനിടയിൽ ജെഫിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എല്ലാവരും ജെഫിന് വേണ്ടി ഒരു ഹായി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവരെല്ലാരും തരുന്നുണ്ട് കേട്ടോ, നേരെ നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലേക്ക് വരും ഇവരെ കാണാനായിട്ട് പറ്റും. അതെ, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഈ പറഞ്ഞ പോലെ ഓട്ടം തുള്ളലിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഒരു ഉഗ്രൻ തുള്ളൽ, അല്ലെ എന്തായിരുന്നു, ഒരു തനി നാടൻ തുള്ളൽ. ആ ഈ തനി നാടൻ തുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നാട്ടുംപോറൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാലത്തെ ടീസറിൽ ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, കൂടുതലും ക്യാരക്ടറിനെയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത് ടീസറിൽ പോലും. അപ്പോൾ എങ്ങനെയാണ് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഒരു ഒരു നാട്ടുംപുറത്ത് നടക്കുന്നതാണോ, സിറ്റി ആണോ, അതോ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, എന്താണ്? വോട്ട് യു വോണ്ട് ടു ടോക്ക് അബൌട്ട്?
4: നാട്ടുംപുറം എന്ന് പറയുന്നത് നമ്മൾ തമിഴ് സിനിമ ഒരുപാട് കാണാറുണ്ട്. തമിഴ്നാട്ട് ഇവിടെ ശരിക്കും പറഞ്ഞത് ഞാൻ ഷൂട്ട് ചെയ്ത് പനങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, കൊച്ചിയിൽ. ഈ പനങ്ങാട് എന്ന് പറഞ്ഞാൽ കൊച്ചി പോലുള്ള ബിഗ് സിറ്റിയിൽ നിന്ന് 4-5 കിലോമീറ്ററേ ഉള്ളൂ, പക്കാ ഗ്രാമമാണ്. അവിടെ ഉള്ളവർ ജീവിക്കുന്ന എറണാകുളം സിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള രീതികളിലേ അല്ല. ആ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ വന്ന് കാണുമ്പോൾ പറയാം അവരുടെ രീതികൾ, അവരുടെ സംസാരങ്ങൾ, അവിടെ നടന്നൊരു കഥ പോലെയാണ് നമ്മൾ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയായി. അപ്പം ആ ഒരു ഗ്രാമത്തിൻ്റെ പോലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന ഇപ്പം സിറ്റിയിലാണേലും ഗ്രാമത്തിലാണേലും മനുഷ്യൻ്റെ ബന്ധങ്ങളെല്ലാം ഒരുപോലെയാണ്. പണ്ടൊക്കെ ആയിരുന്നു ഇവരിടുന്ന ഡ്രസ്സും മറ്റേ. ഇവിടെ ഏറ്റവും നല്ല മോഡേൺ ആൾക്കാർ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം കുറച്ചുകൂടെ പറയേണ്ട ഒരു വിഷയമാണിത്, നമ്മൾ ഈ സമയത്ത് ഇത് പറയണം ഇത്. അപ്പം ഈ ഈ വിഷയം എന്തെന്നുള്ള ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഈ തനിനാടൻ തുള്ളെന്നുള്ള ടാഗ്ലൈനിൽ അത് കൊടുക്കാൻ കാരണം ജനങ്ങളുടെ മനസ്സിലേക്ക് കറക്റ്റായിട്ട് ഈ വിഷയം ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതൊരു ഒരു ആക്ഷേപ സറ്റേർ രീതിയിലാണ് ഞാൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഞാനൊക്കെ കുഞ്ഞിലെ അനുഭവിച്ചിരിക്കുന്ന ചില ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം പനി വന്നാൽ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം ഏതെങ്കിലും സാമ്യം എടുത്തുകൊണ്ട് വയ്ക്കുക, അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയാം.
5: ഈ ഓട്ടം തുള്ളൽ എന്നുള്ള പേര് എന്തുകൊണ്ടായിരുന്നു? ആദ്യം ഓട്ടം തുള്ളലാണ് പിന്നെയാണെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്.
4: ബിനു ആദ്യമിട്ട പേര് കഥയായിട്ട് കറക്റ്റ് ഡയറക്റ്റ് പോകുന്ന ഒരു പേരായിരുന്നു. പക്ഷെ അതിനൊരു സീരിയൽ ഒരു പേര് പോലെ എനിക്ക്, സീരിയലുകാരെ ആക്ഷേപിക്കുകയല്ല, സീരിയൽ പോലെ ഒരു പേര് പോലെ എനിക്ക് തോന്നിയപ്പം ചിലപ്പോൾ ഇനി സീരിയലാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ തന്നെ കഥയുടെ ഒരു സ്ട്രെയിറ്റിലോട്ട് കയറുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പേര് മാറ്റാമെന്ന് പറഞ്ഞിട്ട് കുറേ പേരുകൾ ഞാൻ ആലോചിച്ചു. എൻ്റെ സാധാരണ എൻ്റെ സിനിമയ്ക്ക് പേരിടുന്നത് ഞാൻ തന്നെയാണ്, പലപ്പോഴും ഞാൻ തന്നെയാണ് പേരിട്ടത്. അതിൽ പാവാട മാത്രമേ ഉള്ളൂ ബിപിൻചന്ദ്രൻ്റെ ആ പേരും കൊണ്ട് വന്നു, ബാക്കി എല്ലാ പേരുകളും ഞാനാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ഒരു ദിവസം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓട്ടം തുള്ളൽ ഉള്ള ഇതൊരു ഓട്ടവും തുള്ളലും കൂടെ രണ്ടുപേരും നമ്മളൊരു ഒരു ഗ്രൂപ്പുകൾ നമ്മളൊരു മത്സരമുണ്ട്, അപ്പം അങ്ങനെ ഇടാവല്ലോ എന്ന് വെച്ച് ഞാനിങ്ങനെ ആ പേരിട്ട് പലരോടും പറഞ്ഞപ്പോൾ അവരാരും സമ്മതിച്ചില്ല. ഒരു സുഖമില്ല, ഒരു ഭൂമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഉള്ള ഭൂമി മതി എന്ന് പറഞ്ഞിട്ട് ആ പേരങ്ങ് സെലക്ട് ചെയ്തു. ബിനുവിൻ്റെ മുഖം അത്ര സന്തോഷവാനല്ലായിരുന്നു, പക്ഷേ എൻ്റെ ഭാഗ്യം മോഹിനിയാട്ടം ഇറങ്ങി സൂപ്പർ ഹിറ്റായി. ഭരതനാട്യം വന്നു, മോഹിനിയാട്ടം വന്നു. അപ്പോൾ അന്ന് മോഹിനിയാട്ടം അവർ പ്ലാൻ ചെയ്തിട്ടില്ല. എൻ്റെ പടം അനൗൺസ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ മോഹിനിയാട്ടം ഇട്ടു. അതിന് മുമ്പ് ഇറങ്ങി, അത് വലിയ ഹിറ്റായി. ഇപ്പോൾ ഇത് അതിൻ്റെ 3-ാം ഭാഗം എന്നൊക്കെ പറഞ്ഞ്
6: എനിക്കിപ്പോൾ
4: ആഘോഷമായി. ഇപ്പോൾ എല്ലാവരും വന്ന് കൈതരാൻ തുടങ്ങി, ഓട്ടംതുള്ളൽ നല്ല പേരാണ് കേട്ടോ, ഓട്ടംതുള്ളൽ നല്ല പേരാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കും സന്തോഷം. ഞാൻ ആ 3-ാം ഭാഗമാണോ എന്ന് ചോദിച്ചോട് ഞാൻ തിരുത്താൻ പോയില്ല, ആ ആളും കൂടെ വന്നോട്ടെ. അപ്പോൾ തോമസ് ഏട്ടനോടും സൈജുവിനോടും ഒക്കെ എനിക്ക് നന്ദിയുണ്ട്. അങ്ങനെയാണ് ഇട്ടത്.
6: ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ മൊത്തം ഇപ്പൊ ലൊക്കേഷനിലാണെങ്കിലും നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും, മൊത്തം വിറ്റുകളുടെ ആശാന്മാരാണ് എല്ലാവരും. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള തമാശ മുഹൂർത്തങ്ങൾ കേൾക്കാനായിട്ടാണ്.
4: ഇവരങ്ങനെ കോമഡി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലേ, വളരെ സീരിയസ്. ഷാജുവിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. തമാശ ടിനി അശോകൻ ചേട്ടൻ ഇവരൊക്കെ സെറ്റിൽ അങ്ങനെ വലിയ ഹ്യൂമർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല.
7: അല്ല, ഷൂട്ടിന്റെ സമയത്ത് കോമഡി പറയാച്ച എല്ലാം പറ്റിയ മൂടുമായിരിക്കും.
4: അല്ല, എല്ലാവരും അവരവരുടെ, കാരണം എപ്പോഴും അങ്ങനെ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഷാജുവിനൊക്കെ വളരെ എന്നോട് മാത്രണ്ട സുഖമാണ് ചിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളെന്തെങ്കിലും തമാശ പറയുമ്പോൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന അല്ലാതെ ഒരു കോമഡി പറയുന്നതായിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ
8: ആക്ച്വലി മാർത്തു അപ്പുറത്തായിരിക്കും, ഞങ്ങൾ ഇവിടെ നിന്ന് തമാശയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാർത്തുവിന്റെ ടെൻഷൻ കാരണമാണ് നമ്മൾ മാർത്തുവിന്റെ അടുത്തേക്ക് പോകാത്തത്. ഈ ഇരിക്കുന്ന ആളേ അല്ല, ലൊക്കേഷന് വേറെ ആളാണ്, മനസ്സിലായില്ലേ? ആ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് തമാശയും കാര്യങ്ങളൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞുണ്ട്, ലൊക്കേഷന് വേറെ ആളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം മാറുന്ന തമാശകൾ തമാശകളും കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ മാർത്തുവിലേക്ക് എത്തും. മാർത്തുവിനോട് തമാശ പറയാൻ പറ്റുന്ന ഇപ്പൊ ഇങ്ങനെയുള്ള ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ്.
4: എന്റെ ക്യാരക്ടറിലോട്ട് എത്തുമ്പോഴത്തേക്കിനും ഞാൻ ഇവരുടെ പെർഫോമൻസ് കണ്ട് പൊട്ടി. ഞാനാണ് ആദ്യം ചിരിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് ഇവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവരിലോട്ട് എത്തിക്കഴിയുമ്പം ഇവർ പെർഫോം, കാരണം ഈ ഇതിനകത്ത് ഷാജോണ്ട ഒരു ക്യാരക്ടർ എക്സാമ്പിൾ പറഞ്ഞു, ടീനയുടെ ഒക്കെ സീരിയസ് ക്യാരക്ടറാണ് ഷാജോണ്ട ക്യാരക്ടർ. കുറെ നാൾ കൂടി ഷാജോൺ ഹ്യൂമർ ചെയ്യുന്നെങ്കിലും ഷാജോൺ സീരിയസ് ആയിട്ടാ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് ചിരിച്ചു. എനിക്ക് ഭയങ്കര ശരിക്കും ആ പടത്തിലെ പേരായിട്ട് അഭിനയിച്ച ആ കുട്ടി ആ അവസ്ഥയിലായിരുന്നു. അപ്പം അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ എൻ്റെ അടുത്ത് നിന്ന് ചെവി പറയും, സാറേ ഞാൻ ഈ അവസ്ഥയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പം എനിക്ക് ആ നമ്മൾ റിയലായിട്ടുള്ളത് റിയലിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില അവസ്ഥ ചില എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിരിക്കും. ഭയങ്കരമായിട്ട് ഷാജോണിൻ്റെ എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ പാവാട എന്ന സമയത്ത് ഞാൻ ഷാജോണെ നോട്ട് ചെയ്ത് അവിടെയാണ്. ഷാജോൺ സാധാരണ കോമഡി എന്നൊക്കെ മാറി പാവാടയിലോട്ട് വന്ന് ആ സമയത്ത് പുള്ളി സീരിയസിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രൊഡക്ഷൻ മാനേജറുടെ വേഷമായിരുന്നു. അപ്പോൾ ഈ ചെറിയ ഈ പെണ്ണുവിഷയം ഇതൊക്കെ അങ്ങനത്തെ ഒരാളായിരുന്നു ആ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ പുള്ളി കറക്റ്റായിട്ട് ഇട്ടപ്പോൾ ഞാൻ ഷാജോൻ്റെ ചെവി ചെന്ന് പറഞ്ഞു, നിങ്ങളൊരു അസാധ്യ ആക്ടറായിട്ട് മാറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു പിന്നീട് ഷാജോൻ്റെ റേഞ്ച് മാറിപ്പോയി. അത് ഞാൻ ഷാജോണ് തന്നെ ചെവി പറഞ്ഞിട്ടുണ്ട്.
0: സംഭവമാണ് സ്ക്രീനിൽ കാണിച്ചത്. അല്ല മറ്റേ മാർത്തൻ ദേശം കയറുമ്പോ എങ്ങനെയാ പറയണത്? നീ എല്ലാം കൂടി എങ്ങനെയാണ്?
8: നീ ഒക്കെ കൂടി എന്റെ സിനിമ നശിപ്പിച്ച് ടെൻഷൻ അടിച്ചിട്ടേ അസ്റ്റൻസ് ഇതൊക്കെ കേൾക്കുന്ന അസ്റ്റൻസ് അങ്ങോട്ടോടും ഇങ്ങോട്ടും എടാ അത് പോയിച്ചേടാ ഇത് പോയിച്ചേടാ എന്നൊക്കെ പറഞ്ഞു അസ്റ്റൻസ് അത് വഴി ഇത് വഴി വേണം ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ കരയും. ഇവനൊക്കെ കൂടി എന്റെ സിനിമ നശിപ്പിച്ച്
4: ഞാൻ ക്ലീറ്റസ് എന്റെ ആയത്തപ്പുറം നടക്കുന്ന സമയത്ത് എന്റെ രാഷ്ട്രീയൻ മനീഷ് എന്നാണ് പേര്, അവനിതുപോലെ അവനെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ മൂത്രം ഒഴിക്കാനായിട്ട് കുറച്ചങ്ങോട്ട് മാറിപ്പോയപ്പം അപ്പുറത്ത് നിന്ന് ഒരാൾ എന്നെ അവനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന നേരെ എന്റെ മൂത്രട്ടൊക്കെ ദൈവമേ സാറിനെല്ലാം എനിക്ക് നടന്ന സംഭവം അവനെ ഓടി അവനറിഞ്ഞില്ല ഞാൻ അപ്പുറത്ത് നിൽക്കുന്നു. അവന് എക്സ്പ്രസ് അവന്റെ ടെൻഷൻ മുഴുവൻ വിളിച്ച് പറഞ്ഞ് കളയുക. ഇന്നസെന്റായിട്ട് രസതന്ത്രത്തിൽ പറയുന്നതല്ലേ അവളാണല്ലോ പെണ്ണ.
7: അതുകൊണ്ട് ഈ പടത്തിന് മാർത്താനഞ്ചേട്ടൻ മൂത്രമൊഴിക്കാനേ
9: പോയിട്ടില്ല. വിഷ്ണു ബ്രോ നല്ലവനായ ഉണ്ണി ക്യാരക്ടേഴ്സ് ആണ് ഒട്ടുമിക്കവാറും എല്ലാ സിനിമയിലും ചെയ്തേക്കുന്നത്. ഇത് ഇച്ചിരി കുരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞല്ലോ.
7: കുരുത്തക്കേടല്ല, അതില് ക്യാരക്ടർ ഇത്തിരി അഗൈൻസ്റ്റ് നിൽക്കുന്ന ഒരാളായിട്ടാണ്.
9: നെഗറ്റീവ് റോൾ ആണോ?
3: രജിൻചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും കൂടി ചോദിക്കണം. ഈ പറഞ്ഞാൽ സീരിയസ് റോളാണെന്ന് പറഞ്ഞു. ഇപ്പം ഭയങ്കര സീരിയസ് റോൾ ചെയ്ത് വില്ലൻ ചെയ്ത് അവസാനം ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര ദേഷ്യമാണ് ഈ മനുഷ്യന്റെ അടുത്ത്. ആണല്ലേ? ഓക്കെ.
0: ഈ ജെറോം ഷാജോൺ വിഷ്ണു ഒക്കെ ഒരു കുടുംബമാണ്, ഒരു കൂട്ടുകുടുംബം. ഞാൻ അയൽവാസിയാണ്, അതുകൊണ്ട് എനിക്ക് ഇവരായിട്ട് ഷൂട്ടിങ്ങിലോ ഇതിലൊന്നും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രൊമോഷന്. ആദ്യത്തെ പ്രോഗ്രാം ലൈവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെയായിരുന്നു. അത് വലിയ ഗംഭീരമായാലും സന്തോഷമുണ്ട്. ആരംഭ സുഹൃത്തു എന്നറിയില്ല, അത് നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാം നന്നാവും എന്നാണ് പറയുന്നത്. ഇന്ന് പ്രത്യേകിച്ച് മാർത്താണ്ഡന്റെ ബർത്ത്ഡേ കൂടിയാണ്.
3: ഹാപ്പി ബർത്ത്ഡേ. നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങോട്ട് വിഷ് ചെയ്താലോ?

0: അപ്പൊ ബർത്ത്ഡേ ആഘോഷിച്ചു,
1: എല്ലാവരും അറിയിച്ചു എന്നുള്ളത് ഭാഗ്യം. റേഡിയോ സുനോയിലൂടെ കേൾപ്പിച്ചു.
2: ടീനിയുടെ ഒരു കാര്യം പറയുമ്പോ എനിക്കൊരു കാര്യം പറയാം, എന്റെ കഥാപാത്രം രണ്ടാമത്തെ സിനിമ ടീനി അഭിനയിച്ചത്, എന്റെ സിനിമയുടെ വരുമ്പോഴത്തേക്കിനും ടിനിയുടെ പേഴ്സണൽ ലൈഫിലും എന്തോ അതുമായിട്ട് ബേസ് വരുമ്പോൾ ടിനിയുടെ അതേ രീതിയിൽ ടിനിയെ എനിക്ക് കിട്ടാറുണ്ട്. ജോണി ജോണി എസ്എഫ്എയിലെ ശരിക്കും പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയ ഒരാളായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. അങ്ങനെ ആ സമയത്ത് പുള്ളിക്ക് എന്തോ വിഷയം ഉണ്ടോ അതേപോലെ ആയിരുന്നു. അവ എന്നോടെപ്പോഴും പറയും സോറി, എന്നോടെപ്പോഴും വന്ന് പറയും സോറി ഞാനിങ്ങനെ. അപ്പം ഞാൻ പറയും ഞാനപ്പോൾ ഉള്ളിൽ സന്തോഷിക്കും, ഈ ഫേസാണ് എനിക്ക് വേണ്ടതെന്നുള്ള. പക്ഷേ ഞാൻ പുറത്ത് കാണിക്കുന്നില്ല, സാരമില്ല ടിനി സാറ്, എനിക്കതാണ് വേണ്ടത്. അപ്പം ഞാനാ അത് ഈ പടത്തിൽ വന്നപ്പോഴും വേറെന്തോ വിഷയം. അതേപോലെ തന്നെ കാരണം പുള്ളി എപ്പോഴും പുള്ളിക്ക് വിഷമവും സീരിയസും ഒക്കെയാണ് വരേണ്ടത്. രണ്ട് സമയത്ത് അത് ഉണ്ടായിരിക്കും, ദൈവം കൊണ്ട്
1: തരുന്നതെന്താ പറയാ. ജോണി എസ്എഫ്എയുടെ സമയത്ത് എനിക്ക് ഉറക്കക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഒരു 7 ദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ. അപ്പൊ കണ്ണൊക്കെ കറുത്ത് ഇതായി കഴിഞ്ഞപ്പോ മാർത്ത വന്നിട്ട് പറയണ ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഉറക്കമൊന്നും വേണ്ട, കണ്ണൊക്കെ കറുത്തിരിക്കണം, എന്റെ ലൈഫാണ് പോണെന്നുള്ള പുള്ളി മനസ്സിലായല്ലോ. അല്ല വേറൊന്നും ആരെയും പോയി കാണണ്ട, ഉറക്കമൊന്നും വരുത്തണ്ട, മരുന്നൊന്നും കഴിക്കണ്ട, നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്ക് ഇങ്ങനത്തെ ആളേനോ വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ സമയത്ത് വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു പ്രശ്നം കാര്യങ്ങൾ വന്നപ്പോ ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്, കാരണം നിങ്ങളുടെ മുഖത്ത് ആ ദേഷ്യം സാധനം.
3: മാർത്താണ്ടൻ ചേട്ടൻ പടം പ്ലാൻ ചെയ്യുമ്പോ കൃത്യമായിട്ട് പുള്ളിക്ക് വിഷയം ഉണ്ടാവണല്ല, ചേട്ടൻ എപ്പോ നോക്കിയാലും പുള്ളിക്ക് വിഷയം.
0: അപ്പൊ ഷാനു ചേട്ടൻ്റെ അടുത്ത് കാര്യം യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചുണ്ടപ്പൂ. ശരിക്കും ആ സംഭവം എന്താണ്
4: ചുണ്ടപ്പൂ എന്ന് പറഞ്ഞാൽ? ഒരു ഞാനത് ആക്ച്വലി നേരിട്ട് കണ്ടിട്ടില്ല. ഒരു ചെടിയിൽ ഉണ്ടാകുന്നൊരു പൂവാണത്, അത് ഈ കലാമണ്ഡലം അവിടെയാണ് ഇത് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഈ കഥകളിക്കാരൊക്കെ ഇടുന്നൊരു ഇതാണ്. അപ്പൊ അവിടുന്ന് നമ്മൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവിടെ നിന്ന് മേടിച്ചു വെക്കും. നല്ല പൈസയാണ് അതിന്, അപ്പൊ വളരെ കുറച്ച് കുറച്ച് കിട്ടുള്ളൂ. ഇവരത് മേടിച്ചിട്ട് അതിങ്ങനെ പീസ് പീസാക്കിട്ട് നെയ്യിലിട്ട് വെക്കും, എന്നാലത് ചീത്തയാവാതിരിക്കുള്ളൂ. അതിൽ നിന്നിടത്തിൽ നെയ്യ് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ കണ്ണിലത് ഇടുന്നത്. അതാണ് ചുണ്ടപ്പൂ എന്നാണ് അതിന്റെ പേര്.
1: ഇപ്പൊ ഷാജുവിന്റെ പേര് മാറ്റി കലാമണ്ഡലം ഷാജു. കലാമണ്ഡലം ഇപ്പൊ അവരും കേസ് കൊടുക്കാൻ വേണ്ടി ചുണ്ടപ്പൂവിന് ചീത്തപ്പേര്.
5: സിനിമയുടെ അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് വിഷ്ണു ആണെങ്കിലും ശരി, ഷാജു ചേട്ടനാണെങ്കിലും ശരി, ടിനിച്ചേട്ടൻ ആണെങ്കിലും ശരി, മൂന്നുപേരും മിമിക്രി ബാക്ക്ഗ്രൗണ്ട്, മിമിക്രി എഴുത്ത്, മിമിക്സ് പരേഡ്. ശരിക്കും ടിനിച്ചേട്ടനൊക്കെയാണ് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ സംഭവം. ഞാനൊക്കെ കാഞ്ഞൂര് പള്ളിയിലൊക്കെ ചേട്ടൻ്റെ പ്രോഗ്രാമൊക്കെ നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ടൊക്കെ
4: ഇപ്പൊ നിർത്തിയത്.
5: മിമിക്രിയുടെ ഒരു എന്താ പറയുന്നത് മട്ടും കെട്ടും ഒക്കെ മാറി എന്നുള്ളതാണ്. പണ്ട് നമുക്ക് ചില ആക്ഷൻ ഇട്ടാലോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാലോ ഒക്കെ ചിലപ്പോ സംഭവം ഐറ്റം നമ്പറൊക്കെ ഏറ്റു എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ആളുകള് ഏക്കില്ല. അപ്പൊ ഈ മഹേഷ് കുഞ്ഞുമോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഇത്രയും സീരിയസ്
1: വന്നതുകൊണ്ടല്ലേ ഞാനൊക്കെ അനുഭവിക്കുന്നത്. അല്ല, നമ്മൾ കൊണ്ടുവന്ന പയ്യന, കാരണം അത്ഭുതമാണ്. കോമഡി ഉത്സവത്തില് ഞങ്ങള് ആദ്യം ഒരു വിനീത് ശ്രീനിവാസനെ മാത്രം അനുകരിക്കുള്ളായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ലോകത്തിലെ മറ്റൊരു അത്ഭുതമായിട്ട് കാണുകയാണ് ഞാൻ ഷാജുണക്കി പരിപാടി എന്ന് ഇവർ കാണുമ്പോൾ. എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊതിയോടുകൂടി കാണുന്നത്. കാരണം നമ്മൾ ഇനിയൊരു തലമുറ മിമിക്രി കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം കോട്ടയ നസീറൊക്കെ പറയും ഇനി വരുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ സൈഡായിട്ട് വേറെ എന്തെങ്കിലും പണി വേണം. ഞാൻ സൈഡ് വേറെ വല്ലതും കിട്ടിയാലും സൈഡായിട്ട് വെക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്താലും നന്നാവണമെങ്കിൽ പിന്നെ എന്ത് പറയും, നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്ത് നോക്കിയതാണ്. ദൈവത്തിന് ഇരിപ്പുണ്ടത് ഇവിടെ, അവൻ്റെ ബിസിനസ് ഉണ്ട്, ബിബിൻ ജോർജ് ഇപ്പോൾ ബിരിയാണി കട തുടങ്ങുന്നു. അപ്പം ഇത് മിമിക്രി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാം എന്ന് കാണിച്ച ഒരാളാണ് മഹേഷ് കുഞ്ഞുമോൻ. അത് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പോ വരുന്നവർ എന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട്, ഡോക്ടർമാർ വരുന്നുണ്ട്. ഇതിനെ ഒരു സൈഡും പാഷനായിട്ട് കൊണ്ട് നടക്കുന്നത്. പക്ഷേ റിയൽ മിമിക്രി മാത്രം കൊണ്ട് നമുക്ക് അഭിമാനമായി തീരുന്ന ഒരാളാണ് മഹേഷ് കുഞ്ഞുമോൻ.
4: തീർച്ചയായിട്ടും അത്ഭുതമാണ്, നമുക്ക് ഒരുപാട് അത്ഭുതമാണ്, ഒപ്പം സന്തോഷമാണ്. കാരണം ഗംഭീരല്ല അത്, നമുക്കൊന്നും പറയാൻ, അത് മിമിക്രി അല്ല, അത് ആക്ച്വലി അത് റിയൽ ആണ്. കാര്യം നമ്മൾ ആദ്യത്തെ 1-2 എണ്ണത്തിനൊക്കെ ഇപ്പം മഹേഷ് കുഞ്ഞുമോൻ്റെ ഐറ്റത്തിന് നമുക്ക് കൈയടിക്കാൻ തോന്നുള്ളൂ. ബാക്കിയൊക്കെ മഹേഷ് ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് വേറെ അത്ഭുതമൊന്നുമില്ല, ആരെ അനുകരിച്ചാലും 100% ആവുന്ന ഒരാൾ അത്ഭുതമാണ്. ഇനി അതുപോലെ ഇനി ഒരാൾ അറിഞ്ഞുകൂടാ, നമ്മൾ നസീർക്ക വന്നപ്പോഴും നമ്മൾ പറഞ്ഞത് ഇനിയിപ്പം നസീർക്കാനെ പോലെ ഒരാൾ വരില്ല എന്നാണ് പറഞ്ഞത്. അബീക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു അബീക്കയാണ് കേട്ടോ നമ്പർ അബീക്ക. അത് കഴിഞ്ഞപ്പോൾ നസീർക്ക വന്ന് അതിലും ഞെട്ടിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞു നസീർക്ക മിമിക്രിക്കിങ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഇപ്പൊ ഈ മഹേഷ് വന്നിരിക്കുന്നത്. ഇനി ഇതേപോലെ ഇനിയും ഒരുപാട് പേര് വരും. അപ്പൊ നമ്മൾ വരുന്നതനുസരിച്ച് ഓരോ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് അവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ നല്ല ചേഞ്ച് തന്നെയാണത്.
3: അല്ല അതിന്റെ അപ്പുറത്തടിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എമ്പുരാൻ ഇറക്കി നോക്കിയത്.
4: തമ്പുരാനേ അത് സംഭവിച്ചത് ഒരു സ്റ്റേജില്. അല്ല അല്ല അതിന്റെ ഇവൻ പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞു ഞാൻ
6: അല്ല അവരായിട്ട് അത് എങ്ങനെ ചോദിക്കുന്നു.
4: ഇത് ലൈവല്ലേ? അപ്പോ യു കെയിൽ ഒരു പരിപാടിക്ക് വന്നപ്പോ കൊറേ ആഘോഷിക്കുന്ന ആൾക്കാര്, ഞാനെല്ലാം ചെയ്ത് മാറി നിൽക്കാണ്. മാറി നിന്നപ്പോ പെട്ടെന്ന് പറഞ്ഞു ലാലേട്ടനില്ലാണ്ട് പോകാൻ പറ്റില്ല, ലാലേട്ടനില്ലാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ജാക്കറ്റ് എടുത്ത് ഇത് ഇങ്ങനെ ലോക പ്രശസ്തി ആർജിക്കുന്നു എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെറുതെ എടുത്ത് ഞാൻ വെറുതെ ഒരു കോട്ടിട്ട് ചെയ്ത സംഭവമാണ്. പക്ഷെ അതിനുശേഷം ജപ്പാനിലും മര്യാദക്ക് ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല, ആരും പ്രശസ്തമാക്കൂല. അപ്പൊ എനിക്ക് മനസ്സിലായി നെഗറ്റീവിനാണ് മാർക്കറ്റിംഗ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ പള്ളിയിൽ ദിവസം വന്ന് കുർബാന കാണുന്നവന് ഒരു പേരുമില്ല. ഒരുത്തം വന്നിട്ട് പള്ളിയുടെ മുമ്പിൽ മൂത്രമൊഴിച്ചി, അവനെല്ലാരും അറിയപ്പെടുന്നത് പള്ളിയുടെ മുമ്പിൽ ഉള്ളി എന്നാണ്. മറ്റേ കുർബാനക്കൂടെ അവനെ അറിയാൻ പറ്റില്ല. അപ്പൊ ഏതാണ് എന്താണ് ചിരിക്കണത്, കവന്നിറങ്ങിയിരിക്കും. അപ്പോ അത് ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ അനങ്ങുമ്പോ നമുക്കിട്ട് അപ്പൊ അത് ശരിക്കും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യണത്. നല്ലത് നല്ലത്
6: പോലെ. എന്നിട്ട് എങ്ങനെ അവിടെ പോരാൻ പറ്റി?
4: അവിടെ നിന്ന് പോരാൻ പോരാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, വീട്ടിൽ കയറ്റാനായിരുന്നു. അതെ അതെ എന്റെ വീട്ടില് എന്റെ വീട്ടിൽ ചെന്നപ്പോ വൈഫ് ഇത് എന്തി കാണിച്ചു വെച്ചേക്കണം.
2: എന്നെ ഒരാൾ വിളിച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു മദറിന്റെ ടിനി ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. ഇതൊക്കെ ന്യൂസ് കണ്ടു. ഞാൻ ടിനി നല്ല സൗഹൃദമാണല്ലോ, അടുത്താ താമസിക്കുന്നത്, ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കാൻ പറയും. ഞാൻ വിളിക്കുമ്പോ തന്നെ ആ മാത്താട്ടാ പറയും, പുള്ളിക്കൊരു ടെൻഷനും ആസ്വദിക്കാത്തത്.
4: അല്ല അതൊന്നും നമ്മള് ഇതായിട്ട് നമ്മള് ആരും ഉപദ്രവിക്കുന്നു, അവര് അത് കളിയാക്കുന്നു. അല്ലാതെ നമ്മള് ചെയ്യാത്ത കാര്യങ്ങളൊന്നും അവര് പറയുന്നില്ലല്ലോ.
7: എന്താ കോൺഫിഡൻസ്! നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഇടയായിട്ട് കുറച്ച് സീരിയസ് റോളുകളാണ് ഓരോ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. അതുപോലെ ഒരാൾ തന്നെയാണ് നമ്മുടെ ഹരിശ്രീ ശോൻ ചേട്ടൻ. ചേട്ടന്റെ ഒരു കോമഡി വേർഷൻ കാണാനായിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ നാളുകളായി. ഇന്നലെ പറഞ്ഞിരുന്നു, സോറി, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഞ്ചാബി ഹൗസിലേക്ക് ഒരു ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാം.
2: അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ അമ്മ, ഞാൻ എപ്പോഴും എൻ്റെ സിനിമയിലെ ഇത് നോക്കുന്നത് എൻ്റെ വീട് എൻ്റെ വീടെടുത്തിട്ടാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പൾസ് എടുത്താൽ അറിയാം ഒരു പടം ഓടുകയോ ഇല്ലയോ എന്നുള്ളത്, ഏത് രീതി. അപ്പോൾ അമ്മ കാണുന്ന പടങ്ങൾ മുഴുവൻ ഇവരൊക്കെ അഭിനയിച്ച ഒരു കാലത്തെ സിനിമകളാണ്. കല്യാണരാമൻ, അല്ലെ അശോചൻ്റെ പഞ്ചാബി ഹോസ്, പറക്കം തളിക, ഇത്തരം സിനിമകളിരുന്ന പുതിയ സിനിമകളൊന്നും അമ്മ കാണുന്നില്ല. ഇത്തരം സിനിമകളിരുന്നാണ് അമ്മ എൻജോയ് ചെയ്യുന്നത്. പ്രായമായ ആളാണ്, അവർക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചാടാ, ഈ അശോകനൊക്കെ എന്നാടാ ഇപ്പം ഈ ഇങ്ങനെ ഇത്തരം ചിരിപ്പടങ്ങൾ ചെയ്യാത്തതെന്ന്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ആൾക്കാർ പറയുമ്പോൾ അത് എൻ്റെ അമ്മ തന്നെ പറയുന്നത്. അപ്പം എനിക്കത് ഉണ്ടാകുമ്പോൾ ഈ അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഈ ക്യാരക്ടർ അശോകൻ ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടാകാൻ കാരണം അതാണ്. പക്ഷെ അശോകൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അശോകൻ ചേട്ടൻ എടാ പഴയ പോലെയൊക്കെ എനിക്ക് പറ്റത്തില്ലടാ. ഞാൻ പറഞ്ഞു അത് ഓവറായി പോകും, അത് ചിലപ്പോൾ ചളവായി പോകുമെന്ന്. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, അത് കാരണം ഞാനല്ലേ, എനിക്കല്ലേ പ്രശ്നം, അശോചൻ്റെ ചെയ്തോളം പറഞ്ഞു. അങ്ങനെ ആ ധൈര്യത്തിലാണ് അശോചൻ ആ ക്യാരക്ടർ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ബാബോളി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. എൻ്റെ അളിയൻ്റെ പേരും ബാബോളി എന്ന്. പക്ഷേ ഈ ബാബോളിയും ഫുൾ ടൈം തണ്ണിയാ, എൻ്റെ അളിയനല്ല ഈ പടത്തിലെ ബാബോളി.
6: അശോചേട്ടനെ വീട്ടിൽ വിളിക്കുന്നു ബാബു,
2: എല്ലാവരെയും വിളിക്കുന്ന അങ്ങനെ. അത് ഞാൻ പിന്നീട് ഞാൻ അറിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബാബുളിയും ചിലപ്പോൾ ഒരു ട്രെൻഡാകാൻ ചാൻസ് ഉണ്ട്. എല്ലാ കുടുംബത്തിലും ഉണ്ട് ഒരു ബാബുളിയൻ. ഒരു അഭിപ്രായം ഇല്ലാത്ത അങ്ങോട്ട് പറഞ്ഞാലും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞാലും ഒക്കെ. അപ്പം അങ്ങനെ ഒരു ബാബുളിയൻ എല്ലാ കുടുംബത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബാബുളിയനാണ് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ഭയങ്കര ട്രെൻഡ് സെറ്റ് ആകാൻ
0: ചാൻസ് ഉണ്ട്.
2: റോൾ മെറ്റീരിയൽ ആയിരിക്കും ഇൻ ഫ്യൂച്ചർ ആ
0: കഥാപാത്രം. ഇതിന്റെ നേരത്തെ തന്നെ ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒത്തിരി താരങ്ങളുണ്ട്. ജിയോ ബേബി ഉണ്ട്, പിന്നെ ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജിഷ,
2: മികച്ച വേഷം ചെയ്ത ആർട്ടിസ്റ്റാണ്.
0: അതെ അതെ. അപ്പൊ ഇത്രയും സ്റ്റാറിനെ കൊണ്ടുവരുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു?
2: ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ചെറിയ വേഷം ചെയ്യുന്നവർക്ക് ഒരു പൂച്ചയ്ക്ക് പോലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് അവൻ ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അവൻ എഴുതിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും ഇതുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ പടത്തിലെ സ്ക്രിപ്റ്റാണ് ഹീറോ. അപ്പൊ ഇതിനകത്ത് വന്നു പോകുന്ന ഏത് കഥാപാത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അവർക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് കറക്റ്റായിട്ട് നോക്കിയൊക്കെ ഇപ്പം ജെറോമിനെ പോലും ഓഡീഷനിൽ കൂടെ ഞാൻ എടുത്തല്ലേ, അത് കഴിഞ്ഞാ ഞങ്ങൾ സുഹൃത്തുക്കളാകുന്നത്. 16 വർഷമായിട്ട് സിനിമയുടെ പുറകെ നടന്ന ഒരാളായി യജ്ഞര്. അപ്പൊ ഇദ്ദേഹത്തെ എനിക്ക് ആ വണ്ണവും ഒക്കെ വേണമായിരുന്നു, കാരണം ഗവൺമെന്റിൽ നിന്ന് കൈക്കൂലി മേടിച്ച് ഒക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഗസറ്റഡ് ഓഫീസറാണ്. അപ്പൊ നമുക്കറിയാം അവരുടെ എന്റെ അടുത്തുണ്ട് അങ്ങനത്തെ ഒരു ഗസറ്റഡ് ഓഫീസർ, എപ്പോഴും വയറൊക്കെ തള്ളി പുള്ളി എപ്പോഴും ഇതായിരിക്കും, കാരണം അവർക്ക് നല്ല കിമ്പളം കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾ വേണം തോന്നി ഞാൻ ഓഡീഷനിൽ കൂടെ എടുത്തു. അപ്പോഴാണ് ഞാൻ അതിന് ഇങ്ങനെ 16 വർഷമായിട്ട് ഞങ്ങളുടെയൊക്കെ സെറ്റിൽ തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയാം. പക്ഷേ വളരെ മനോഹരമായിട്ട് അവരൊക്കെ ചെയ്തേക്കുന്നത്, പുതിയ ആളുകളൊക്കെ ജീവവിയൊക്കെ എൻ്റെ സുഹൃത്താണ്. ജീവവിയൊക്കെ വന്ന് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് സമ്മേളനമാണ് ഈ സിനിമ. എല്ലാവരും ഞാൻ വന്ന കാലഘട്ടം തൊട്ടുള്ള ആൾക്കാരും എൻ്റെ സീനിയറായിട്ടുള്ള ആൾക്കാരും അങ്ങനെ ഒരു കുടുംബം പോലെയാണ്, കാരണം ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറോടാണ് ഞാൻ ഡയറക്ടർ കൂടാതെ. അപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് സഹകരിച്ചു. ഏത് രീതിയിൽ ഞാനിപ്പോൾ അവർ പറയാൻ പറ്റത്തില്ല, കാരണം അത് ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട്. പക്ഷെ എല്ലാവരും എന്നോട് സഹകരിച്ചു, അല്ല അത് സ്വാഭാവികമായിട്ട് അവരത് ചെയ്തു തന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. അവരെനിക്ക് എനിക്ക് ആ വേണ്ട രീതിയിൽ എന്നോട് അവർ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം മുഴുവൻ അവരോട് നന്ദിയുള്ള, കാരണം ഈ സിനിമയിൽ ഇവർ സഹകരിക്കണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഷാജുവിന് പകരം വേറൊരാൾ എനിക്കില്ല അപേക്ഷത്തിന്, ടിനിക്ക് പകരം വേറൊരാളില്ല അപേക്ഷത്തിന്, വിഷ്ണുവിന് പകരം വേറൊരാളില്ല അപേക്ഷത്തിന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ വേണമായിരുന്നു. അവരൊക്കെ വന്നു എന്നോട് സഹകരിച്ചു. സിനിമ നന്നായി വന്നിട്ടുണ്ടെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു അതെനിക്ക് അമിത പ്രതീക്ഷയാണോ എന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിലും കുഴപ്പമില്ല, ചില കളികൾ ഞാൻ വിജയിക്കാൻ വേണ്ടിയാണ്, ഈ കളി ഞാൻ വിജയിക്കാൻ വേണ്ടി കളിക്കുന്നു.
0: ഷാജൻ ചേട്ടാ, ഒരു സിനിമ ഇനി ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ബ്രദേഴ്സ് ഡേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ധനുഷ് എനിക്ക് വന്ന മലയാളത്തിൽ പാടുന്നത് ആ സിനിമയിൽ തന്നെയാണ്. അപ്പൊ ഇനി അങ്ങനെ ഒരു ഡയറക്ടർ
4: തീർച്ചയായിട്ടും അങ്ങനെ പ്ലാനുണ്ട്, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ വേറെ ഒന്നും ഡയറക്ടേഴ്സിന് വേണ്ടി എഴുതുന്നുണ്ട്,
0: നല്ല
4: പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ അതിങ്ങനെ അതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്നത്തേക്കിനും ആവും അറിഞ്ഞുകൂടാ, സിനിമയാണല്ലോ.
0: അപ്പം
4: നമ്മള് നമ്മളെല്ലാം മനസ്സിൽ സിനിമയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നടക്കുന്ന സമയത്ത് ദൈവാനുഗ്രഹിച്ച് നടക്കട്ടെ എന്ന്
0: പ്രാർത്ഥിച്ചു.
5: വിഷ്ണു ചെയ്തത് അതിൽ ഏത് സമയം നോക്കിയാലും കണ്ണു കാണാത്ത ഒരാളെ ആ ഒരു സ്ഥലത്തും അത് വിട്ടിട്ടില്ല എന്നുള്ളത് ഭയങ്കര മനോഹരമായ ഒരു, ഞാൻ ഏറ്റവും കൂടുതൽ വിഷ്ണുവിന്റെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള
2: പടം
5: ഭയങ്കര ടെനി സെബാസ്റ്റ്യൻ ഗംഭീരാക്കി ചെയ്ത.
3: താങ്ക് യു ബ്രോ, താങ്ക് യു. അല്ല, എന്നോടൊരു ബ്രദറ് ബ്ലൈൻഡായിട്ടുള്ള ഒരാള് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പരിചയമൊന്നുമില്ല. അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ ബ്രദറിന്റെ അതേ മാനറസങ്ങളാണ്, അപ്പൊ നിങ്ങൾ ഭയങ്കര പക്ക റിയലായിട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതിൽ ഭയങ്കര ഇമോഷണലി ഉള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മാരാശി പഠിക്കുമ്പോ ടിമി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ടിമി സെബാസ്റ്റ്യൻ എന്നായിരുന്നു. ടിമി ചേട്ടൻ ബ്ലൈൻഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പുള്ളിയുടെ മാനറസം, പുള്ളിയുടെ ഡ്രസ് കോഡ്, പുള്ളിയുടെ ബെൽറ്റ് എപ്പോഴും സൈഡിലായിരിക്കും, അതൊക്കെയാണ് എൻ്റെ ഒരു റെഫറൻസ് ആയിട്ടുണ്ടായിരുന്നത്. ടിമി ചേട്ടൻ ഇപ്പം ഇല്ല, മരിച്ചു പോയ ആള് കൊറോണ സമയത്ത്. അപ്പോൾ എനിക്ക് വേറൊരാളിങ്ങനെ ബ്ലൈൻഡായ ഒരു ബ്രദറുള്ള ആളുടെ അതേ മാനസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ ഫീലായിരുന്നു. ടിമി ചേട്ടനാണ് ആ പടത്തിന് കിട്ടുന്ന എല്ലാ നല്ല അഭിപ്രായങ്ങളും ഞാൻ സമർപ്പിക്കുന്നു.
2: അത് എൻ്റെ ലൈഫിൽ ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഒരു പരസ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, 2-3 വർഷമായേ ഉള്ളൂ, ആ പരസ്യം ഭയങ്കര ഹിറ്റായിരുന്നു. ആ പരസ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോണിൽ ഒരാൾ സ്ഥിരം ഇങ്ങനെ മെസ്സേജ് അയക്കും, സാറേ വീഡിയോ ഒന്ന് കാണി, വീഡിയോ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട്. എനിക്കങ്ങ് ശല്യം, നമുക്കൊന്ന് ഭയങ്കര ഇറിറ്റേറ്റായിരുന്നു. നമ്മളെന്തിനാണ് വീഡിയോ കാണുന്നത്? ഞാൻ പറഞ്ഞു പടം ആകുമ്പോൾ വിളിക്കാം, നിങ്ങളിമ്മോ ഇങ്ങനെ നമുക്ക് ഇച്ചിരി അഹങ്കാരം കയറിയിരിക്കുന്ന സമയമാണെന്ന് വിചാരിച്ചുള്ളൂ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ ഞാൻ വലിയ സംഭവം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇവൻ. അപ്പം എനിക്കിങ്ങ് അന്ന് വൈകിട്ട് എനിക്ക് നാളെ ഷൂട്ട് തുടങ്ങുന്നുണ്ട്, രാത്രിയിലൊക്കെ എനിക്ക് ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതെല്ലാം ക്ലിയർ ആയിക്കൊണ്ട്. പിന്നെ ഇവനിങ്ങ് സാർ നോക്ക് സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ തനിക്ക് എന്തിൻ്റെ സുഖമാണ്. ഞാൻ അവനെ വിളിച്ചു, അവനെ നീ മേല് വീഡിയോ അയച്ച് പോയേക്കരുത്, തനിക്ക് എൻ്റെ ഇതറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ചൂടായിട്ട് ഞാൻ ഫോൺ വെച്ചു. കുറച്ച് ഒരു പിന്നെയും എൻ്റെ വോയിസ് മെസ്സേജ്, ഞാൻ ഇവനെന്താന്ന് കേട്ടപ്പം ഇവന് കാഴ്ചയില്ല, ഇവൻ അഭിനയിച്ച വീഡിയോസ് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുക, എങ്ങനെയുണ്ടെന്ന് എനിക്ക് സിനിമയിൽ അവസരം കിട്ടും. എൻ്റെ എല്ലാ അഹങ്കാരവും അവിടെ പോയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു ഒറ്റയ്ക്ക്, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇങ്ങനൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ബ്ലൈൻഡിൻ്റെ കാര്യം പറഞ്ഞു, റിയൽ സംഭവമാണ് ഇത്. നമ്മൾ ഒരു ജീവിതത്തിൽ നമ്മളൊന്നും അല്ലാതായി പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞാൽ അടുത്ത വർഷത്തിലൊരു വേഷമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എവിടെയാന്ന് എനിക്കറിയില്ല, എൻ്റെ തന്നെ നമ്പർ പോയി അവൻ്റെ, ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അവന്.
5: അതുപോലെ തന്നെയാണ് ടിനിച്ചേട്ട ജോസ് വെള്ളിമുങ്ങ,
2: ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അവന്.
5: അതുപോലെ തന്നെയാണ് ടിനിച്ചേട്ട ജോസ് വെള്ളിമുങ്ങ.

0: കിട്ടിയില്ല സാധനം.
1: അല്ല അങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് വെള്ളിമുഖം, പിന്നെ ജോണിയസപ്പ. അത് ഏഷ്യാനെറ്റിൽ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര എന്താ ഈ ഗീത ചേച്ചി എന്റെ അമ്മയുടെ ഒരു ചായയും കൂടി ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് അത് നന്നായി ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റി. പിന്നെ ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഭയങ്കര ഒരു എന്റെ ജീവിതത്തിൽ ഭയങ്കര റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ജീരകത്തിന്റെ മണമുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ, ഈ അമ്മമാരൊക്കെ ഇങ്ങനെ, അതൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നു റിയൽ ട്രൂ ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്തായിരിക്കുള്ളൂ മാർത്താന്. കാരണം നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെ പണ്ട് കാശ് ഇങ്ങനെ തരുമ്പോ ഇതിലാണ് വെക്കുന്നത്, ഇതിലെന്തിലൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ ഒരു ഭയങ്കര സത്യസന്ധത ഉള്ളതുകൊണ്ടായിരിക്കും പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടച്ചിങ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ പാവം ഞാനാണ്, എന്നെ കിട്ടിയ ചെറിയ ചാക്കോച്ചന. അപ്പൊ മാർത്തൻ എപ്പോഴും കാസ്റ്റ് ചെയ്യുമ്പോ നമ്മളൊരു ഹീറോനെ കണ്ടിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് സംഭവം അതിന്റെ അകത്ത്.
2: അല്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ജീപ്പിന്റെ മുകളിൽ തര കെട്ടിയിരുന്ന ഒരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു, അതിന്റെ ലുക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മാസ് ഹീറോ, ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പടം നമുക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട്.
1: അല്ല ഈ ഇത് ഈ ജോണിയസപ്പ വായിച്ചു കഴിഞ്ഞപ്പോ ചാക്കോച്ചന്റെ വൈഫ് പറഞ്ഞു ഇത് ടിനി ടോമിനുള്ള പെർഫോമൻസ് ഏരിയ. അതിന്റെ അകത്ത് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്ന ആളാണ് ഈ ചാക്കോച്ചനെ. അത് എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞ കുട്ടേട്ടനോടൊപ്പം ഇങ്ങനെയുള്ള വേഷങ്ങൾ അവരോടൊപ്പം ഒക്കെ നിൽക്കുമ്പോൾ, ഇപ്പൊ തിലകൻ ചേട്ടൻ കുട്ടേട്ടൻ പറഞ്ഞ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ്, അവർ വരുന്ന ചില ടിപ്പുകളായിരിക്കും നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ തിലകൻ ചേട്ടൻ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് അഭിനേതാവാൻ പറ്റുള്ളൂ. പ്രായം ചെല്ലുന്തോറും അതെങ്ങനെ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു, അനുഭവങ്ങൾ കൂടുതലുണ്ടാവാനുള്ള. അപ്പോ ഇതിൽ വന്നപ്പോഴും കുട്ടേട്ടൻ്റെ ജോണിയ സപ്പയിലും കുട്ടേട്ടനുണ്ട് ഇതിൽ, പക്ഷെ കോമ്പിനേഷൻ ഒന്നും വന്നില്ല. എന്നാലും ഇടക്ക് പോയി തിരിയാൻ സംസാരിക്കുമ്പോ എന്തായാലും ഈ ആക്ടിങ്ങിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും, അപ്പൊ അത് ഗുണം ചെയ്യാറുണ്ട്.
3: ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നെയിംസ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ചെയ്തതിൽ ക്യാരക്ടർ നെയിം ജോസൊക്കെ തന്നെയാണോ?
1: ആ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്ത് ആ സിനിമയിൽ ആരും കണ്ടിട്ടില്ല. ദഫേദാർന്ന് പറഞ്ഞ സിനിമയെന്ന് എനിക്ക്, പക്ഷെ അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്, അതാരും കാണാത്തോണ്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും
0: ഇഷ്ടപ്പെട്ടില്ല.
1: അല്ല അല്ല അത്രയും പെയിൻ എടുത്ത് അഭിനയിച്ചാണ് മണിച്ചേട്ടൻ ചെയ്യേണ്ട വേഷമായിരുന്നു, ഇളയരാജ സാർ എന്റെ മ്യൂസിക്. പക്ഷെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പടമല്ല അത്. പിന്നെ അത് അവാർഡ്സിന് വിളിച്ചു കഴിഞ്ഞപ്പോ ചെറിയ പ്രശ്നങ്ങൾ കാരണം സി ഡി എന്തോലും റെക്കോർഡ് കൊണ്ട് ഇട്ട് കൊടുത്തവർക്ക്, അത് ശരിക്കും ബ്ലൂറേയിലാണ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഇത്തിരി ഡൗൺ ആയി പോയ സംഭവമാണ്, കാരണം അതിന് അത്രയും പെയിൻ എടുത്തിട്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇതൊക്കെ, കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും, കടൽ പോലെ തന്നെ ഇടയ്ക്ക് ഇറങ്ങി പോകും ഇടയ്ക്ക് കയറി വരും. എല്ലാ കലാകാരന്മാരും അങ്ങനെയാണ്.
3: ഈ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നത്,
4: ഇവിടെ നമുക്ക് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് പേര് നിങ്ങൾക്ക് ഹായ് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൂക്ക് വാക്കിഫിൽ പോയിട്ട് ബാർബിക്യൂ കഴിച്ചിട്ട് എല്ലാരും ഇവിടെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്.
1: എംപുരാൻ ചെയ്യാൻ ആരെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ?
3: ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞങ്ങൾക്ക് സന്തോഷമേ. ഇനി ചെറിയൊരു ഒരു കുഞ്ഞൊരു ഗെയിം, ഓക്കെ, ചെറിയൊരു ഗെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിഷ്ണു, വിഷ്ണുവിന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം ടിനി ചേട്ടനെ കുറിച്ചിട്ടായിരിക്കും. മാർത്താണ്ഡ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എല്ലാം വിഷ്ണുവിനെ കുറിച്ചിട്ടായിരിക്കും. ഓക്കെ, ടിനി ചേട്ടനോട് ചോദിക്കുന്നതെല്ലാം ഷാജോൻ ചേട്ടനെ കുറിച്ചും, ഷാജോൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് മാർത്താണ്ഡ ചേട്ടനെ കുറിച്ചിട്ടും. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ടിൻറ്റേനോട് ഞാൻ ചോദിക്കണം ഷാജോൻ ചേട്ടനെ കുറിച്ച് മാത്രമായിരിക്കും. ഓക്കെ ഡൺ.
2: ഓ
3: അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കുന്ന വിഷ്ണുവിന്റെ അടുത്ത് ഫ്രാഞ്ചിയേറ്ററിലെ ടിൻ ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ്?
2: ഡ്രൈവറാണ് പേര്.
3: ആ പേര് കിട്ടി പറ്റൂ,
2: പറഞ്ഞോണ്.
3: ആ അത് തന്നെ ഒന്നാലും
0: സുമൻ
2: സോളമൻ
3: എന്നെ നോക്കി പേടിപ്പിക്കുന്നു.
2: സുബ്രഹ്മണ്യൻ
3: അതെ അതെ. ഇനി അടുത്തത്, ഏത് മൂവിയിലാണ് ടിനിച്ചേട്ടന് ലാലേട്ടന്റെ അടുത്ത് നല്ലൊരടി കൊടുത്തിട്ട് മര്യാദക്ക് ഫോൺ വിളിക്കുമ്പോ ഇങ്ങനെ വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂവിയില്? ബാക്കി എല്ലാവർക്കും അറിയാം.
2: അയ്യോ എനിക്കും അറിയാതെ,
3: അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നടക്കണത്.
2: എനിക്കറിയാം, ലോഹം.
3: അതെ അതെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അതെ, അടുത്തത് പീറ്റർ കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആള് ചെയ്തത് ഇതിലാണ്. പീറ്റർ കുര്യൻ തന്നെയല്ലേ, സോറി കരിയാൻ അല്ലേ, പീറ്റർ കരിയാൻ അല്ലേ.
2: അങ്ങനെ അഷ്ടമി സംഭവം പൊളിഞ്ഞ് പാളിച്ചായിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
3: അത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ രണ്ട്
0: ചോദ്യം
3: സോറി. ഓക്കെ നമുക്ക് നേരെ ഇനി മാർത്താണ്ഡ ചേട്ടൻ്റെ അടുത്ത് പോവാം. ഓക്കെ.

0: വിഷ്ണുവിനെ കുറിച്ചിട്ടാണേ. വിഷ്ണു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഫസ്റ്റ് വന്ന മൂവി
1: എന്റെ വീട് അപ്പു.
0: ഓക്കെ, ഏതെങ്കിലും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് പറയണം കേട്ടോ. അടുത്തത് കൃഷ്ണൻ നായർ എന്ന കഥാപാത്രം ചെയ്ത ഈ സിനിമയിലാണ്.
1: കൃഷ്ണൻകുട്ടിയുടെ അതാണ് മറ്റേ സൂരജിന്റെ പടം, ആ സിനിമയാണ്.
0: ഒരു ക്ലൂ വേണമെങ്കിൽ തരാം, ആൾ ഈ സിനിമ എഴുതിയിട്ടുണ്ട്.
1: എഴുതിയിട്ട് കൃഷ്ണൻ നായർ
0: നല്ല ശ്രദ്ധിച്ചൊരു മൂവിയാണ്.
1: വിഷ്ണുവിന്റെ അല്ലേ?
0: വിഷ്ണു
1: എല്ലാ പടവും ശ്രദ്ധിച്ചതാണ്.
0: വിഷ്ണു എഴുതിയ മൂന്ന് പടങ്ങളിൽ
1: നമ്മളെ ഋത്വിക് റോഷൻ കിടക്കുന്ന കാരണം
0: കിടക്കുന്നില്ല, അതാണ്. ഓക്കെ, ഇനി ടീം ചേട്ടാ, ഷാജു ചേട്ടനെ കുറിച്ച് വെക്കട്ടെ. ഇത് ഭയങ്കര എളുപ്പമാവുന്നാണ് എനിക്ക് ഒരു ഡൗട്ട്. നമുക്കറിയാം ദൃശ്യ മൂവിയിലെ സഹദേവനെ, പക്ഷെ അതല്ലാതെ വേറൊരു സിനിമയിലും സഹദേവൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതെ, ഉണ്ട്.
2: മറ്റേ ചെമ്പൻ അഭിനയിച്ചവിടും, ചെമ്പൻ വിനോദ് ഇതും കൂടി ഉള്ളല്ലേ?
0: അല്ല അല്ല, മമ്മൂക്ക ചിത്രമാണ് അല്ലേ? അല്ലേ, ഇങ്ങോട്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കൺഫേം ചെയ്തു.
2: അല്ല,
0: ഒന്നുമില്ല, ഇല്ല. ഈ
3: പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാർ,
2: പട്ടണത്തിൽ ഭൂതം, പട്ടണത്തിൽ ഭൂതം ഞാനുണ്ട്, ഭൂതമായിട്ടാണ്.
4: അല്ല, എനിക്ക് ടിനിച്ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ഈ എവിടെയൊക്കെ ഓൺലൈനിലൊക്കെ കണ്ടുപോയിട്ടുണ്ട് ടിനിച്ചേട്ടൻ മമ്മൂക്കായിക്ക് ഒരുപാട് എന്താ പറയാ,
2: അതുകൊണ്ടാണ് ഇപ്പൊ എന്നെ മമ്മൂക്ക് വിളിക്കാത്തത്.
4: ശരിക്കും അങ്ങനെ സിനിമകളിൽ വന്നിട്ടുണ്ടോ?
2: അത് അണ്ണൻ തമ്പിയില് ഈ ഫോട്ടോ വെച്ചിട്ട് ഷൂട്ട് എടുക്കുമ്പോ സുരാജൊക്കെ ഉണ്ടായിരുന്നത് അണ്ണൻ തമ്പിയുടെ അല്ലേ? അല്ലല്ല, പട്ടണത്തിൽ പോകുന്നു. പട്ടണത്തിൽ പോകുന്നതിന്റെ ഷൂട്ട് എടുക്കുമ്പോ മമ്മൂക്കയുടെ സെയിം ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പൊ ഫോട്ടോ വെച്ചിൽ ഫുൾ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാനും മമ്മൂക്കയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആൾക്കാർ വിചാരിക്കണത്, ഓ ഇവർ രണ്ടുപേരും തകർക്കണം, മമ്മൂക്കട അനിയനായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. സുരാജ് അല്ലേ, രണ്ടു മൂപ്പാണ് കേട്ടാ, എല്ലാരും പറഞ്ഞു വരുത്തി. ഇപ്പൊ ഞാൻ നിന്നക്കണ സ്ഥലം മമ്മൂക്ക എത്തിയിട്ടില്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാരും ഒഴിഞ്ഞുപോയി പറഞ്ഞു ഇവര് ഇതില് അങ്ങനത്തെ റോളൊന്നുമല്ല ചെയ്യണത്, ഇങ്ങനത്തെ സംഭവം. പക്ഷെ അതൊരു ഭാഗ്യമാണ്, കാരണം ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന് അടുത്ത് കാണാനും. ഞാൻ ഈ അണ്ണൻ തമ്പിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്താ ഇത്രയും ചെയ്താൽ മതിയാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ സ്ക്രീനിൽ ആ കണ്ണുകൊണ്ടുള്ള എഫക്റ്റ് ഭയങ്കരമായിരുന്നു. അതിൽ മമ്മൂക്ക മമ്മൂക്കനെ തന്നെ അനുകരിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അത് അവിടെയൊക്കെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം നിന്റെ പരിപാടിയൊക്കെ തീർന്നല്ല, ഞാൻ തന്നെ എനിക്കിട്ട് തന്നിട്ടുണ്ട്, നിർത്തിക്കൊള്ളണോട്ടാന്ന് പറഞ്ഞെൻ്റെ അടുത്ത്. അതൊന്ന് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, അത് ബന്ധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്.
0: അതുപോലെ തന്നെ ഡ്യൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോഡി ഡബിൾ ആയിട്ട് ഷാജോൺ ചേട്ടനും ഒരെണ്ണം ചെയ്തിട്ടില്ലേ, മൈ ഡിയർ കരടി?
5: അത് ഫുൾ അതിനകത്താണല്ലോ, ആ കരടി ആ സ്യൂട്ടിനുള്ളിലാണല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആരാണെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ പിന്നെ മണിച്ചേരൻ ഡബ് ചെയ്താ മതി. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫിലിമിലേക്ക് വരുന്ന അങ്ങനെയാണ്, 99 മണിച്ചേരൻ ഡ്യൂപ്പ്
0: ചെയ്തോണ്ടാണ്. ഓക്കെ, ആ ഇനി ഒരു ഒരു ചോദ്യം കൂടി നാളെ കുറിച്ചിട്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ അമർ അക്ബർ അന്തോണിയിലെ ആളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമുക്കറിയാം, ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് ഇങ്ങനെ ഓടിപ്പടഞ്ഞു വരുന്ന ഒരാളുണ്ട്. ആളുടെ പേര് ഓർമ്മയുണ്ട്, നല്ല പേരാ, അടിപൊളി പേരാ. ഞാനൊരു ക്ലൂ വേണമെങ്കിൽ തരാം. അതായത് ചടയമംഗലം നാടുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു പേരാ,
6: ഫേമസ് ആണ്.
0: അതെ, ചടയമംഗലത്തിൽ
1: എന്താണുള്ള
0: പത്താം ക്ലാസ് കോപ്പിടികളല്ല,
1: ജടായു.
0: ബാക്കി ജടായു
1: ജഡായി ബാബു
2: സാബോ സാബോ
0: അടുത്തിരുന്ന് പറഞ്ഞിടത്താലും കിട്ടും.
2: അത് ഈ കൊട്ടാരക്കര സാധു എന്നും പറഞ്ഞിട്ടൊരു ആനയുണ്ടെന്ന്, കൊട്ടാരക്കര സാധുവാണ്, പത്തനംതിട്ട സാധു അറിയോ, അങ്ങനെ ഒരു ആനയുണ്ട്. തൃശ്ശൂര് നമ്മളൊരു പരിപാടിക്ക് ഒരു എഞ്ചിനീയർ ദാസ് ഒരു ഗസ്റ്റ് വരുന്നു. അപ്പൊ കൊട്ടാരക്കര സാധു വരുന്നു പറഞ്ഞ എല്ലാരും സ്റ്റേജിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോ അവിടെ നിന്നൊരു ആനയാണ് വരുന്നത്. നമ്മള് സാബു എന്നാണ് കേട്ടത്, കൊട്ടാരക്കര സാബു എന്നുണ്ട്. പെട്ടെന്ന് ഇത് പറഞ്ഞുണ്ട്.
0: ഷാജുചേട്ടാ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് മർദ്ദാന ചേട്ടൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് വന്ന ചിത്രം ഏതാണ്? അത് ആൾ അതിനെ കുറിച്ച് പറയും, എന്നാലും
2: പറയൂർമ്മ അറിഞ്ഞൂടാ.
0: എന്നാലും
2: ബ്രിട്ടീഷ് മാർക്കറ്റ് ആണോ?
6: നമ്മുടെ നിങ്ങളൊക്കെ എഴുതിയ പടമാണ്, ഇവിടെ നസീർക്ക് എഴുതിയ പടമാണ്.
0: അടുത്തത് ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ആളുടെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്നെ സംഭവം നമ്മൾ വിളിച്ചു. ഓക്കെ, ഇനി എന്തായാലും അടുത്ത ഒരു ഇതും കൂടെ ഉള്ളൂ. എനിക്കത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആസ് ആൻ ആക്ടർ ഒരു സിനിമയിൽ ചെറുതായിട്ട് ഒരു സിനിമയിൽ അല്ലേ, ഏഹ് അത് ഏതാണെന്ന് അറിയോ?
2: ബാഡ് ബോയ്സ്.
6: ഭീഷ്മറിലുണ്ടായിരുന്നു. അതിന് മുമ്പ് അള്ളിരാമേന്ദ്രൻ മറ്റേ ആശുകുസ്മാൻ
4: ലാസപ്പറെന്ന് പറഞ്ഞ് ഉണ്ണിമോഹൻ. പിന്നെ മമ്മൂക്കയുടെ മിക്ക പടങ്ങളിലും ഞാൻ ചെറിയ വേഷം അടുത്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചിരുത്തുമ്പം ഇമാര് കുഴപ്പിക്കും.
0: മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മമ്മൂക്കയെ വെച്ച് സിനിമകൾ കൂടുതലും ചെയ്തതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സിനിമകൾ അതിൽ കൂടുതൽ സിനിമകൾ അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പോലും നിന്നിട്ടുണ്ട്. ഒരു ഭയങ്കര നല്ലൊരു ബന്ധമാണ് മമ്മൂക്കയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഇനിയും ഒരു സിനിമ. അതെ അതെ,
4: സാറ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുതന്നൊരു വലിയൊരു അത് ഇത്രയും വലിയൊരു ലോകത്തിലെ വലിയൊരു ആക്ടറുടെ അടുത്ത ആളെന്ന് പറയുമ്പോൾ സാർ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആത്മാർത്ഥാണ്ടൻ എന്നായിരുന്നു. കാരണം മാർത്താണ്ടൻ എന്നുള്ള പേര് ആത്മാർത്ഥ കുട്ടി, വർക്കിലൊരു ഭയങ്കര ആത്മാർത്ഥയാണെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥാണ്ട. അപ്പം അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. പിന്നെ സാർ എന്താ ചിന്തിക്കുന്നത്, സാർ ഏത് സമയത്താണ് മൂടാ, ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനിങ്ങനെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ പടത്തിനാണെങ്കിലും ശരി, അസോസിയേറ്റ് ആകുമ്പോഴും ശരി, അതുകൊണ്ട് സാറിന് ഞാനുള്ളപ്പോൾ ഭയങ്കര കംഫോർട്ടായിട്ട് സാർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അതൊക്കെ എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. ഇടയ്ക്ക് സാറിന് ഇതുപോലെ ഇത് വന്നപ്പോഴത്തേക്കിനും അമ്മയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം അതൊരു സംഭവം വെച്ചാൽ എൻ്റെ അച്ഛൻ, ഞാൻ ഡയറക്ടറാകുന്നതിന് മുമ്പ് ഞാൻ ഡയറക്ടറാണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛനായിരുന്നു. അച്ഛൻ്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാവിലെ എനിക്ക് ഫുഡ് തന്നിട്ട് ഞാൻ വൈകിട്ട് ഒരു സെറ്റ് നിൽക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ അത് ഭയങ്കര ഇതായി. അപ്പം അച്ഛനെ ഞാൻ ഡയറക്ടറായി കാണണമെന്ന് സാറിന് അറിയാമായിരുന്നു. സാറ് ഭയങ്കര ഇമോഷനായി. സാറ് അന്ന് നാട്ടിലില്ല. അപ്പോൾ ബോഡി ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലോട്ടൊരു ഫോൺ വരികയാണ്. വേറെ ആരും എടുത്ത് സാറാണ് വിളിക്കുന്നത്. മമ്മൂക്കാന്ന് എല്ലാവരും ഞെട്ടിപ്പോ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ ബോഡി കിടക്കുന്നു. അപ്പം നേരെ അമ്മയുടെ അവൻ്റെ കൊടുക്കേണ്ട, അമ്മയുടെയൊക്കെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മയോട് സാറ് പറഞ്ഞു, അവൻ്റെ കാര്യം ഞാൻ ഏറ്റു.

0: ഉള്ള സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജെറോം ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞില്ല, ജസ്റ്റ് ആദ്യം ഒന്ന് സംസാരിച്ചേ ഉള്ളൂ.
1: അത് നന്നായി, എന്നെ ഓർക്കാഞ്ഞത് നന്നായി. സാറിന് ആദ്യമായിട്ട് എങ്ങനെ ഇമോഷണൽ ആയിട്ട്
2: കാണുന്നത്
1: പറയണോ? എന്തെങ്കിലും
3: പറഞ്ഞോ.
1: സാറ് പറഞ്ഞ പോലെ തന്നെ, ഇത്തിരി കൈക്കൂലിയൊക്കെ മേടിച്ച് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് ജീവിക്കുന്ന ഒരു സാധാ ഗസറ്റഡ് ഓഫീസർ.
0: എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ഗംഭീരമായി മാറട്ടെ, ഓട്ടം തുള്ളൽ തിയേറ്ററുകളിൽ ഓടട്ടെ.
4: അതെ,
3: അത് മാത്രമല്ല ഈ ഒരു സെഷൻ അടിപൊളിയായിരുന്നു, ഭയങ്കര രസകരമായിട്ട് നിങ്ങളൊക്കെ ഹൃദയം തുറന്ന് സംസാരിച്ചു. ഒരുപാട് സന്തോഷം കേട്ടോ.
4: എന്തായാലും ഇവർ പറഞ്ഞ പോലെ തന്നെ ഖത്തറിൽ വന്ന സ്ഥിതിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യൂ. അന്നത്തെ പണ്ടത്തെ ഷെറാട്ടൻ വരെ എത്തിയിട്ടുള്ളൂ ടിവി ചേട്ടൻ, അതുകൊണ്ട് ചേട്ടൻ എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും
2: ഇവിടെ നടന്ന കാര്യം എന്ന് പറയട്ടെ. ഇന്നലെ കാലത്ത് മന്തി കഴിച്ചു, ഉച്ചക്ക് യമനി മന്തി കഴിച്ചു, വൈകിട്ട് ടർക്കിഷ് മന്തി കഴിച്ചു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മന്തി തന്നെയാണ്, അല്ല അവിടെ സാൻഡ്വിച്ച് ആയിരുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ഉടനെ നീ മറ്റേ പശുവിനെ കൊണ്ടു നടക്കുമല്ലോ പൊള്ളാക്കിയത്. അതുപോലെ നമുക്ക് ഭക്ഷണം തന്ന് രാഹുല്, അത് രാഹുലാണ് നമ്മളോട്. അപ്പൊ നമ്മൾക്ക് സന്തോഷം എപ്പോഴും കിട്ടും, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്താണ്, ശരീരത്തിന് ഇതിൽ നല്ല ഫുഡ് കിട്ടുമ്പോഴല്ലേ.
4: അത് എനിക്ക് നമ്മൾ മലയാളികൾക്ക് ബേസിക്കലി എവിടെയെങ്കിലും പോയാൽ എന്താണെങ്കിലും നമ്മൾ ഫുഡ് ഭയങ്കര കണക്റ്റഡ് ആണ് നമുക്ക്.
2: നമ്മള് നാട്ടിൽ കഴിക്കും, ഇതിന്റെ മുകളിൽ ഇനി ഒരു ഭക്ഷണം ഇനി ഉണ്ടാവില്ല, അത്ര ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോ ഓരോന്ന് ഓരോന്ന് അതിന്റെ മുകളിൽ ഇവിടെ ഏറ്റവും കോമ്പറ്റീഷൻ ഉള്ള ഇതാന്ന്
4: തോന്നുന്നത്.
2: അവര് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഭക്ഷണത്തിന്റെ ടേസ്റ്റിന്. ഷാജോണൊക്കെ എന്നല്ല എട്ടപ്പോട്ട കഴിച്ചു, ഇന്നലെ ലിഫ്റ്റിലോട്ട് കേറണം, ഞാൻ എട്ടപ്പം കഴിച്ചു തോന്നുന്നു. ഫിഷിനൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്നുള്ള, നാട്ടില് നമ്മൾ ഫിഷാണ് കഴിക്കുന്നത്. ഈ ധർമ്മജനൊക്കെ പറഞ്ഞിരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഫിഷ്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഫിഷ് കിട്ടുക. അല്ല, ഭയങ്കര ടേസ്റ്റ്. ഇവിടെ ബർക്ക എന്ന് പറഞ്ഞാൽ പഴയ, അവിടെ പോയിട്ട് നമ്മൾ കഴിച്ചു, അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ആ അപ്പോ നമ്മൾ ഓരോ ദിവസം എക്സ്പ്ലോർ ചെയ്യണ ഫുഡാണ് നമ്മള്, കെട്ടിടങ്ങൾ കണ്ടിട്ട് നന്ദി.
3: അതുപോലെ തന്നെ ഷാജുജന്റെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ടുണ്ട്. അതായത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ റോൾ മോഡലാക്കി വെച്ചിട്ടുള്ള ഒരു ആർ ജെയുടെ ബ്രദർ കൂടിയാണ് ഷിബിച്ചായനെ കുറിച്ച് പറയാതെ പറ്റില്ല. കാരണം ഗൾഫ് മലയാളികൾ ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു താരം തന്നെയാണ്. അപ്പൊ ചേട്ടനെ കുറിച്ച് പറയുന്ന ഒരു റീല് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു, ഷെയർ ചെയ്തു എനിക്ക്. അത് എനിക്ക് കണക്റ്റായി, എന്റെ ബ്രദറിനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ബ്രദറിനെ കുറിച്ച് കൂടെ,
5: അല്ല ബ്രദർ, ഞാൻ മിമിക്രിയിലേക്ക് വരാനും ഒക്കെ കാരണക്കാരൻ അച്ചാനാണ്. അച്ചാനാണ് ഈ പറഞ്ഞതുപോലെ നീ പ്രാക്ടീസ് ചെയ്ത പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ മെമിക്രിയിലേക്ക് കൊണ്ടുവരുന്നതും, ഞാൻ വന്നതിന് ശേഷം എനിക്ക് വേണ്ടി വഴിമാറി തന്ന ഒരു അനൗൺസ്മെൻറ്റിലേക്ക് മാത്രം മാറി നിന്നൊരാളാണ് അച്ചാൻ. പിന്നെ ഒരു കലാകാരനൊക്കെ എങ്ങനെ എന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞൊരു പോസിറ്റീവ് ഒരു കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞുള്ളൂ, അതെല്ലാം കിട്ടിയിട്ടുള്ളത് ചേട്ടച്ചാറയിൽ നിന്നാണ്. എല്ലാവരും പറയാൻ നമുക്ക് അച്ഛനും അമ്മയാണ് എല്ലാം പറഞ്ഞുതരുമെന്ന് പറയാം. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചതും ഞാൻ അനുകരിച്ചതും എല്ലാം അച്ചാനെ കണ്ടിട്ടാണ്. പക്ഷേ ഇതാണൊരു എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ഒരു തവണ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമേജ് എല്ലാം പോവും. അപ്പം തന്നെ പറയാം, അവിടെ നിന്റെ ചേട്ടനാണ് കേട്ടോ ബെസ്റ്റ് എന്ന് പറയും.
2: അല്ല സത്യം, ഞാൻ ഷിബുവിന്റെ സ്വഭാവ ഗുണങ്ങൾ രണ്ടെണ്ണം ഷാജോൺ കിട്ടിയാൽ മതി.
6: ഞാനീടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, കലാഭവൻ ഷിബു എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാവും, അറിയാവുന്നതാണ്. നിങ്ങൾ നോക്കി ഓർ റൗണ്ട് സിനിമ പുള്ളി തരും, മികച്ച ഈ അച്ഛൻ കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ കഥാപാത്രം ഷിവുവിന്റെ ഒരു വൻ വരവ് ഉണ്ടാകും ഷൂറ.
5: താങ്ക് യു ഈ സമയത്ത് ചോദിച്ചതിന് വളരെ നന്ദി കേട്ടോ നിങ്ങളോട്.
0: വൈഫിന്റെയാണ്,
6: സ്വന്തം ഭാര്യയുടെ മുന്നേ ധൈര്യപൂർവ്വം എന്റെ ഒരു ഇനി കൊടുത്ത
0: ആളാണ്
6: ഞാൻ. എന്റെ ചാ ശോഭാനജി മാത്രം ഈ ധൈര്യം കൊടുക്കും.
2: എന്റെ വൈഫ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഷാജോന്റെ വിശേഷം, ഞാൻ പറഞ്ഞ മീറ്റിങ്ങിനാണ് ഷാജോണൊക്കെ. ഏയ് ഷാജോൺ ഇപ്പൊ മറ്റേ എവിടെയാണ്? മാലിയിലാണ്. ഞാൻ പറയും, ആര് പറഞ്ഞു? ഇപ്പൊ ടി വി കാണിച്ചുള്ളൂ. അതപ്പോ ഷാജോൺ ചോദിച്ചു, അത് കഴിഞ്ഞ മാസം രണ്ടു മാസം മുമ്പുള്ള. നന്നായിട്ട് നല്ലൊരു സാധാരണ ഒരു ഫാമിലി. ഇവര് പൊളിക്കണേണ്, ഇവര് മൂന്നാറ് ഭയങ്കര സൈലം കില്ലറാ പുള്ളി. സൈഡിൽ കൂടി വേറെ ഏരിയ പിടിക്കുന്നു.
6: ഞാൻ കാണുമ്പോഴേക്ക് വിളിച്ച് കമന്റ് പറയാനുണ്ട്. ഞാൻ ഒരു കാലത്ത് ഞാൻ വാടകയ്ക്ക് ഇവരുടെ ഫ്ലാറ്റിലായിരുന്നു, ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യത്തിലേ വൈഫ് ഭയങ്കര പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഒക്കെ. അപ്പം ഷാജുവിന്റെ വിജയത്തിന്റെ പിന്നിൽ അവരുടെ ഒരു ഇത് ഭയങ്കരമാണ്.
7: ഫ്രിഡ്ജ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് ചേച്ചിയുടെ വീഡിയോയില് കാണിച്ചു.
6: ഭയങ്കര രസമുണ്ട് അവരുടെ ഫാമിലി.
2: ഷാജോണേ അങ്ങനെ അച്ഛാ ഞങ്ങള് പുറത്തു പോയി ഭക്ഷണം കഴിച്ചേ, വില കൂടിയ സാധനങ്ങളൊക്കെ മേടിക്കുള്ളൂ, അതാ പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങള് ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെ ആണെങ്കിൽ തന്നെയും അവിടെ അങ്ങനെ ഒരു സാധനം കിട്ടും എന്നറിയുന്നത് ഡിനി എന്നാണ് വൈഫിന്റെ പേര്. അപ്പൊ മനസ്സിലാക്കാറുണ്ട് ഈ ക്രിസ്മസ് ആകുമ്പോ ക്രിസ്മസ് ഷോപ്പിംഗ് നടത്തും അവിടെ പോയിട്ട്. അതിന് വില കൂടുതലാണെന്ന് തന്നെ പറയൂ, ഇതിന് ഭയങ്കര വില കൂടുതലാണ്, അതുകൊണ്ട് അച്ഛാൻ മേടിച്ചില്ല. ഈ ഉണ്ണീശോ ഒക്കെ 2000 രൂപ, അത് 150 ഉണ്ണി മതി എന്ന് പറഞ്ഞു അച്ഛാൻ പറഞ്ഞു.
6: ഞാൻ ഈ ഷാജി കൈലാസിന്റെ മോന്റെ യൂട്യൂബ് ചാനല് ഈ ഷാജോന്റെ ഇതൊക്കെ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്നു. ഇഷ്ടമാണ് ഷാജോൻ ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഇടുന്നു നന്നായിട്ട് വെച്ചിട്ട്. അതൊക്കെ ഞാൻ സച്ചിന് കമന്റ് കൂടി ഞാൻ
4: ആണല്ലേ. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ സോഷ്യൽ ലൈഫും അതിനോടൊപ്പം തന്നെ സിനിമ എല്ലാം അടിപൊളിയായിട്ട് എന്നെ പോട്ടെ. ഓട്ടം തുള്ളലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൽ ഉപരി ഈ പറഞ്ഞ പോലെ നാട്ടിലൊരു വലിയ ലോഞ്ചും കാര്യങ്ങൾക്കും മുൻപ് തന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു ലോഞ്ച് ചെയ്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ.
6: ഞങ്ങളെ നിങ്ങൾ ഇത്രയും നന്നായിട്ട് സ്വീകരിച്ചതിനും, കാരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഖത്തർ എന്ന സ്നേഹം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. ഇതില് ഫോട്ടോ പേപ്പറിൽ പോയതില്ല പോരുന്നോ.
4: എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓട്ടം തുള്ളൽ. താങ്ക് യു.
6: നമ്മൾ രണ്ടുപേരുടെ പേര് പറഞ്ഞത് മറ്റുള്ളവർ വിഷമിക്കണ്ട, എല്ലാവരും നല്ലായിരുന്നു.
4: താങ്ക് യു താങ്ക് യു.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
5: 3020 2525.
6: Chennai beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഹോം ഡെലിവറി.
3: Radio Suno 91.7 FM, Qatar's favorite radio station.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
5: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
5: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ.
6: ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000 7124.
6: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
8: നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ്, സാൽവാ റോഡ്. കോൾ 7765 5954.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
0: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ്
3: ഫിലിം. നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ കേട്ട് കേട്ട്.

This is home delivery only on Radio Suno 91.7 FM.

0: റേഡിയോ സനോ 91.7 FM Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലർ സന്ദർശിക്കൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
4: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
5: Hi, ഞാൻ കമൽ.
0: You are listening to Radio Suno.
5: Radio Suno. കേട്ട്

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
6: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000-7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: Adi, ende birthday celebration enda chelavu ende?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
7: നെഞ്ചിൽ കുടിയിരിക്കും
4: തലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
8: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
4: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
9: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
0: 6000 7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
9: ഹോം ഡെലിവറി

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
1: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ്.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
0: Chennai beats.
2: Tamil, head of the hour. In the art of podumakkolunda.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Kathos happiness frequency.
0: Radio Sunu. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: എല്ലാവർക്കും വണക്കം, ഞാൻ വിജയ് സേതുപതി.
0: യു ആർ ലിസണിംഗ് ടു
3: You are listening to Radio Salon. Kate, Kate, Kuta, Kuta.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: Super hit
3: music extravaganza.
4: Suno super hits.
2: Super hit
3: brought to you by
5: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
3: ഇൻ അസോസിയേഷൻ വിത്ത്
6: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റാം വീട് കാട് കയറിയത്.
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, നീ അക്ക കേൾക്കാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
3: Chennai beats.
4: Tamil, head of the hour.
5: In the art of podumakkolanda.

FM. കേട്ടി കേട്ടി കൂട്ടുകൂടാം. ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗിൽ ഇതാ ഒരുമിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആടി പൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ സമയമായിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. അതായത് നമ്മുടെ ഡെയിലി ലൈഫ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് AI പാർട്ട്ണർ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ജെമിനായി സ്പാർക്ക് ഒരു നെക്സ്റ്റ് ലെവൽ AI ഏജന്റ് ആണ്. ശരിക്കും ഗൂഗിൾ ഡെവലപ്പർ കോൺഫറൻസിൽ മെയ് മന്തിൽ അനൗൺസ് ചെയ്ത ജെമിനായി സ്പാർക്ക് ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മളിത് നോക്കുന്ന സമയത്ത് നോർമൽ ചാറ്റ്ബോട്ട് AI അല്ല, 24/7 വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ AI ഏജന്റ് ആണിത്. അതായത് നമ്മുടെ പെർമിഷനോട് കൂടിയിട്ട് നമ്മുടെ ഡിജിറ്റൽ ലൈഫ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ഏജന്റ്. ശരിക്കും ജെമിനായി സ്പാർക്ക് ഗൂഗിൾ സർവീസുമായിട്ട് ഡീപ്പ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇമെയിൽസിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുത്ത് ഗൂഗിൾ ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കുക, ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഓർഗനൈസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, ഇനി വരുന്ന അപ്ഡേറ്റ്സിൽ ഗൂഗിൾ പ്ലാൻ ചെയ്യുന്നത് സ്പോട്ടിഫൈ, യൂബർ, ഓപ്പൺ ടേബിൾ പോലുള്ള തേർഡ് പാർട്ടി ആപ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ലോക്ക് ആക്കി അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ടാസ്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സംഭവം രസമല്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊന്നൊരു ചോദ്യം, അപ്പൊ ഞങ്ങളുടെ പ്രൈവസിയോ? ആ കൺസേൺസ് എന്ന് പറയുന്നത് ഇത് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അതാണ് ഈ ഒരു പ്രൈവസി കൺസേൺസ്. അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ജെമിനൈ സ്പാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഗൂഗിൾ AI പ്രോ സബ്സ്ക്രൈബേഴ്സിന് അവൈലബിൾ ആണ്. AI പ്രോ പ്ലാൻ അറൌണ്ട് ഒരു 1950 ആണ് പെർ മന്ത് വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ AI അൾട്രാ പ്ലാൻസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജെമിനൈ സ്പാർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ മാത്രമല്ല, ആ ഒരു AI മാത്രമല്ല, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റ് ആണ്. ഈ ഒരു ജെമിനൈ സ്പാർക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക് ടോക്കിന്റെ ട്രാക്സ് ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. തൽക്കാലം പാട്ട് കേട്ട് വൈബ് ചെയ്യാം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടുന്നത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, നീ എല്ലാ ദിവസവും.
1: ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
9: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
10: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
11: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
10: മോർണിംഗ് സവാരി.
12: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
13: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
16: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
17: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
18: Just feel like you're home.
19: Hi, I'm Tovino Thomas.
4: Tovino Thomas.
8: Do I tell them? Namla betya.
0: Chapter 2 jana mone.
19: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Keta keta kootu kooda.

നമ്മുടെ കണ്ണിൽ വെച്ച് നടക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഒരു സ്മാർട്ട് ഡിവൈസ്, അതായത് AI പവേർഡ് സ്മാർട്ട് ഗ്ലാസിന്റെ വിശേഷങ്ങളിലോടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. കുറച്ച് നാൾ മുന്നേ നമ്മൾ ആപ്പിൾ സ്മാർട്ട് ഗ്ലാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കുറച്ചുകൂടെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. റിപ്പോർട്ട്സുകൾ പ്രകാരം ആപ്പിൾ അടുത്ത വർഷം ജൂണിൽ നടക്കുന്ന ഡെവലപ്പർ കോൺഫറൻസിലാണ് അവരുടെ AI സ്മാർട്ട് ഗ്ലാസസ് ഡെവലപ്പേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എല്ലാം സ്മൂത്ത് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോളിഡേ സീസൺ ഷോപ്പിംഗ് ടൈമിൽ തന്നെ ഈ ഒരു ഗ്ലാസസ് മാർക്കറ്റിൽ എത്തിയേക്കുമെന്നാണ്. ആപ്പിൾ കുറച്ച് വർഷങ്ങളായിട്ട് സ്മാർട്ട് ഗ്ലാസസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈവസി മാറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് സ്മാർട്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്യാമറ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ യൂസേഴ്സിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ആപ്പിൾ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്നത്. സോ റിപ്പോർട്ട്സുകൾ പറയുന്ന വേറൊരു കാര്യം, ആപ്പിൾ ക്യാമറ ഇല്ലാത്ത വേർഷൻസ് വരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിലും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും അല്ല, സറൗണ്ടിങ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് AI ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നുകൂടിയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി എക്സ്പെക്ടഡ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടാവും, മൈക്രോഫോൺ ഉണ്ടാവും, സ്പീക്കേഴ്സ് ഉണ്ടാവും, പിന്നെ നമുക്ക് സിരി AI അസിസ്റ്റന്റ് ഇന്റഗ്രേഷൻ ഒക്കെ ഉണ്ടാവും. ആൻഡ് ഇനി നമ്മൾ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആകുന്നത് മെറ്റയുടെ AI സ്മാർട്ട് ഗ്ലാസിനാണ്. ബിക്കോസ് മെറ്റ ഓൾറെഡി ഈ ഒരു സ്പേസിൽ സ്ട്രോങ് പൊസിഷനിലാണ് ഉള്ളത്, എസ്പെഷ്യലി റെയ്ബാൻ ഡിസൈൻഡ് പാർട്ണർഷിപ്പും ഉണ്ട്. പക്ഷെ ആപ്പിളിന്റെ ഫോക്കസ് എന്താണെങ്കിലും പ്രൈവസി, ഡിസൈൻസ്, പിന്നെ നമ്മുടെ AI എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അപ്പൊ ഫ്യൂച്ചറിൽ ഫോൺ എടുത്ത് നോക്കുന്നതിന് പകരം നമ്മുടെ ഗ്ലാസ് തന്നെ നമ്മുടെ പേഴ്സണൽ AI അസിസ്റ്റന്റ് ആയി മാറും, അതാണ് പറഞ്ഞു വന്നത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇതുപോലത്തെ ടെക് വിശേഷങ്ങൾ ഇനിയും ഇവിടെ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. തൽക്കാലം അത് കുറച്ചുപാടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.

ചില സമയത്തുണ്ടല്ലോ നമ്മുടെ പാസ്വേഡ് നമ്മൾ മറന്നുപോ, ഫോൺ കയ്യിലുണ്ടാവില്ല, അക്കൗണ്ട് ലോക്ക് ആയിപ്പോയി, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതിന് ഗൂഗിൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട്, അതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫീസ് ആണ്. അപ്പൊ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെൽഫി വീഡിയോസ് ഇൻ ന്യൂ അക്കൗണ്ട് റിക്കവറി ആൻഡ് സൈൻ ഇൻ ഓപ്ഷൻ ആയിട്ടാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റിക്കവറി മെത്തേഡ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു സെൽഫി വീഡിയോ വഴി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് തിരിച്ച് ആക്സസ് ചെയ്യാൻ കഴിയും. ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഡിവൈസ് ക്യാമറ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഗൈഡഡ് ആയിട്ടുള്ള ഹെഡ് മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിലൂടെ നമ്മുടെ ഗൂഗിൾ നമ്മുടെ ഫേസിന്റെ ഡിഫറെന്റ് ആംഗിൾസ് ക്യാപ്ചർ ചെയ്തിട്ട് ഇത് സേവ് ചെയ്യും. പിന്നെ ഫ്യൂച്ചറിൽ അക്കൗണ്ട് ആക്സസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യും, ഗൂഗിൾ അതിനെ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഐഡന്റിഫൈ വെരിഫൈ ചെയ്യും. സംഭവം രസമായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പ്രൈവസിയുടെ കാര്യം എങ്ങനെ?

പി ആ ഗൂഗിള് പറയുന്ന ഒരു കാര്യം, പ്രൈവസിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് വറീസ് ഒന്നും വേണ്ടെന്നാണ്. കാരണം യൂസർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. സ്റ്റോർഡ് സെൽഫി വീഡിയോസ് ഉണ്ടല്ലോ, എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് എനി ടൈം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആയില്ലേ? ആൻഡ് വി നോ ദാറ്റ് എ ഐ ഡീപ് ഫേക്ക് ടെക്നോളജി വളർന്നു വരുന്ന ഈ ഒരു ടൈമിൽ സെക്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ ലൈവ് റെക്കോർഡിംഗ് ആണോ, ഫേക്ക് ഇമേജ് ആണോ, അല്ലെങ്കിൽ എ ഐ ജനറേറ്റഡ് വീഡിയോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മൾട്ടിപ്പിൾ സെക്യൂരിറ്റി മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പാസ്വേഡ് റീപ്ലേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല, പകരം അക്കൗണ്ട് റിക്കവറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ഓപ്ഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ഫേസ് തന്നെ നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുന്ന ഒരു കീ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക് അപ്ഡേറ്റ്സ് തീർന്നിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട്. പക്ഷേ അത് പാടുകൾക്ക് ശേഷം. യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM. Radio Sono 91.7 FM.
7: Techie Talk.
8: ഈ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് നോക്കുന്ന, നമ്മുടെ വർക്കൗട്ട് ട്രാക്ക് ചെയ്യുന്ന, നമ്മുടെ ബോഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മിനി ഹെൽത്ത് അസിസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. വെറുതെ സമയം മാത്രമല്ല അതിൽ നോക്കുന്നത്, നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. സോ ആ ഒരു സ്പേസിലോട്ട് രണ്ട് കിഡിലൻ സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. അതിന്റെ കാര്യത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക്. കൂടെയുള്ളത് നിങ്ങളെ ടെക് ബഡി ഹഫീസ് ആണേ. സാംസങ് ഇപ്പൊ ഇന്ത്യയിൽ പുതിയ ഗാലക്സി വാച്ച് അൾട്രാ 2, ഗാലക്സി വാച്ച് 9 എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൌ ഇത് പ്രീ ഓർഡർ ചെയ്യാൻ അവൈലബിൾ ആണ്. ഓഗസ്റ്റ് 7 മുതൽ സെയിൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ വാച്ചസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വന്നാലോ. ഫസ്റ്റ് 1, ഗാലക്സി വാച്ച് അൾട്രാ 2. ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഫോർ അത്ലറ്റ്സ്, റണ്ണേഴ്സ്, അഡ്വഞ്ചർ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇതിൽ പുതിയ ട്രയൽ റൺ ഫീച്ചർ വഴി റൺ ചെയ്യുന്ന സമയത്ത് എലിവേഷൻ, ക്ലൈമിംഗ് പ്രോഗ്രസ്, അതുപോലെ തന്നെ സ്വെറ്റ് ലോസ് ബേസ് ചെയ്ത് ഹൈഡ്രേഷൻ എത്ര വേണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ന്യൂട്രീഷൻ അലേർട്ട് ഫീച്ചർ ഉണ്ട്. പിന്നെ ഡൈവിംഗ് ലവേഴ്സിന് വേണ്ടിയിട്ട് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഡൈവ് ഡെപ്ത്, ഡ്യൂറേഷൻ, വാട്ടർ ടെമ്പറേച്ചർ ഒക്കെ ട്രാക്ക് ചെയ്യാനും ഈ ഒരു വാച്ചിന് സാധിക്കും. പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ 8 ചിപ്സെറ്റ് ഉണ്ട്, 800 mAh ബാറ്ററി ഉണ്ട്, ഔട്ട്സൈഡ് സൂപ്പർ ബ്രൈറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാലക്സി വാച്ച് 9 കാര്യമാണ്. ഇത് എവിഡേ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്, ബെറ്റർ ബാറ്ററി ഉണ്ട്, ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, പിന്നെ AI പവേർഡ് ആയിട്ടുള്ള ഹെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഹാർട്ട് ഹെൽത്ത് സ്കോറ്, ഡെയിലി കാർഡിയോ ലോഡ്, ഫിറ്റ്നസ് ഇൻഡെക്സ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വഴി നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു സ്മാർട്ട് വാച്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഫിറ്റ്നസ് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അൾട്രാ 2 ഒരു ഗ്രേറ്റ് ഓപ്ഷൻ ആണ്. എന്നാൽ ഡെയിലി ഹെൽത്ത് ട്രാക്ക് ചെയ്യുന്ന, സ്റ്റൈലിഷ് ആൻഡ് സ്മാർട്ട് വാച്ച് എക്സ്പീരിയൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഗാലക്സി വാച്ച് 9 അടിപൊളി ഓപ്ഷൻ ആണ്. എന്താണെങ്കിലും ടെക് വേൾഡിൽ റീസെന്റ്ലി പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ പുതിയ ഗാഡ്ജറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലം ദാ ഇന്നത്തെ ടെക് ടോക്കിന്റെ ടൈം ഇവിടെ അവസാനിക്കേണ്ട സമയമായിട്ടുണ്ട്. എനിക്ക് നൈസ് ആയിട്ട് സ്കൂട്ട് ആവേണ്ട സമയമായി. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ഇനി നെക്സ്റ്റ് സാറ്റർഡേ ആയിരിക്കും ഞാൻ നിങ്ങളുടെ ടെക് അപ്ഡേറ്റ്സുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. സോ ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേ നീ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാനെന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
0: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Joy Alukkas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വോച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: Adi, ende birthday celebration enda chelavende?
5: Samsamindu mandi mandi.
6: ഉഫ്, ആകെ സെഡാണ് മോനെ.
7: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
9: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദി.
8: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
9: ഞാൻ എന്റെ വണ്ടി

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
2: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ദലപതി
8: വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
9: ജനനായകൻ
8: വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
10: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal Shishadu Sharma Rajesh Raman. You all know me as Blase.
11: You're listening to
10: Radio Suno 91.7, Qatar's favorite radio station.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500 4998.
5: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
6: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
5: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
0: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് അടുത്തോളം വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ടാ എന്താ സംഭവിക്കുന്നു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
4: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
5: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
4: യു ആർ ലിസണിംഗ് ടു 91.7 ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ. കേട്ടു കേട്ടു കൂട്ടുകൂടാ.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.
3: ഹലോ എവ്രി വൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
6: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.

0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
5: ഹൈ ഗൈസ്, ദിസ് ഇസ് നിക്കി ഗൽറാനി ഹിയർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ.

0: വചനങ്ങളിലൂടെ
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: 10. Yet another weekend wind up മോഡിലേക്കാണ് നമ്മളത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡ് കളറായിട്ട് വൈബ് ചെയ്ത് ഒരു കിടുക്കൻ പ്ലേലിസ്റ്റോട് കൂടി നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടെൻ ഓൾ സെറ്റ് ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? അസ്സലാമു അലൈക്കും, സലാമൻ, ദിൽസേ, നമസ്തേ, ആൻ പുടൻ, വണക്കം ആൻ വെൽക്കം ടു ടുഡേസ് ടോപ്പ് ടെൻ. വരവ് മൂവിയിലെ പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പ് ടെന്നിലെ ദ വെരി ഫസ്റ്റ് ട്രാക്ക്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഷാജി കൈലാസ് മൂവിയാണ്. മലയാളത്തിന്റെ ആക്ഷൻ കിങ് മേക്കറാണ്, അല്ലെങ്കിൽ ആക്ഷൻ മേക്കറാണ്, ദ റിയൽ ഹീറോ ആണ് ഷാജി കൈലാസ് എന്ന് എപ്പോഴും പറയാറുണ്ട്. സോ ഷാജി കൈലാസ് സിനിമ തിയേറ്ററിലേക്ക് എത്തി നിൽക്കുമ്പോൾ മിക്സഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഷാജി കൈലാസ്, ജോജു ജോർജ് കൂട്ടുകെട്ടിൽ ഈ ഒരു സിനിമ കാണുമ്പോഴേക്കും എനിക്ക് ബേസിക്കലി പണ്ടൊക്കെ നമ്മൾ കണ്ട സിനിമകളുണ്ടല്ലോ, പണ്ടത്തെ ഷാജി കൈലാസ് സിനിമകൾ, ആ ഒരു സിനിമകൾ ഇപ്പോഴത്തെ ഒരു യൂണിവേഴ്സിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇരുന്ന് നമ്മൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഈ ഒരു സിനിമയിലെ പാട്ടുകളും ലൈക്ക് സീൻസും ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് കുറച്ചധികം നാളുകളായിട്ട്. രസമാണ്. ആൻഡ് ഈ ഒരു സിനിമയിലെ വരവ് മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മളതേ കേൾക്കാൻ പോകുന്നത്. ഒരു പെങ്ങളുടെയും മൂന്ന് ആങ്ങളമാരുടെയും കഥ പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ സിനിമ. സോ ഈ ഒരു സിനിമയിലെ ആകാശ പന്തലി എന്നുള്ളൊരു പാട്ടുണ്ട്, രസമാണ് ആ ഒരു പാട്ട് കേട്ടോ. ശംസീസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കപിൽ കപിലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ദാറ്റ് ട്രാക്കോടുകൂടി ഇന്നത്തെ ഷോ അങ്ങനെയൊക്കെ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു ഫാമിലി മോഡിലുള്ള പാട്ടാണ്, ഒരു ഒരു ഫാമിലി ട്രാക്കാണ്, ഒരു പുതിയൊരു ഫാമിലി ആന്തം എന്ന് പറയാം. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട് ഫോർ ഓൾ ദി ലവ്ലി ഫാമിലീസ് ഔട്ട് ദെയർ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ചിച്ചു, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Kato's happiness frequency.
0: Radio Sinu.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
4: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
5: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: ബാക്ക് ടു ടോപ് ടെൻ ചിറ്റുമാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉന്മാദം മൂവിയിലെ പാട്ടാണ്. ഈ ഒരു സിനിമയുടെ ഉന്മാദം സിനിമയുടെ പ്രത്യേകത, കുറച്ചു നാളുകൾക്ക് ശേഷം ചാക്കോച്ചനെ നമ്മളൊരു പോലീസ് വേഷത്തിൽ കാണുന്നൊരു സിനിമയാണ്. ഇതിനു മുമ്പ് ചാക്കോച്ചനെ പോലീസ് വേഷത്തിൽ നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവിയിൽ കണ്ടപ്പോഴേക്കും ആ ഒരു സിനിമ ഗംഭീര ഹിറ്റായിരുന്നു, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. എൻ്റെ ഈ ഒരു ഉന്മാദം സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിയൽ ഇവൻ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് ക്രൈം കേസ് ഇവൻ്റിലേക്ക് അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ ഒരു സിനിമ. ഒരു കേസ് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് ഫയൽ. നമുക്ക് ആ ഒരു സ്റ്റേഷനിൽ ആർക്കും അതിനെക്കുറിച്ച് പഠിക്കാനോ നോക്കാനോ ഒന്നും പറ്റില്ല, കാരണം ആ ഒരു കേസ് ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും, ഇതാണ് ആ ഒരു വിശ്വാസം. സോ അത് കണക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു മൂവിയാണ് ഉന്മാദം. അപ്പോൾ ഈ ഒരു സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇതേ ഇങ്ങനെ കേൾക്കാൻ പോകുന്നത്, അകലെ അകലെ എന്നുള്ളൊരു ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. മുജീബ് മജീദാണ് ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത്. വിനായക് ശശികുമാറിന്റെ ബ്യൂട്ടിഫുൾ വരികൾ, ബിജിബാലാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ചാക്കോച്ചനും ലിജോമോളും ഒന്നിച്ചൊരു മൂവിയിലെ പാട്ടാണ് ദേ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ചിച്ചാണ് ഇവിടെ കൂടിയുള്ളത്, ടോപ് ടെന്നിന്റെ ടൈമാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇസ് കമ്മിങ്, സ്റ്റേ ട്യൂൻഡ്.
1: നമ്പർ 9.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: You are listening to Radio Salon 91.7.

ബാക്ക് ടു ടോപ് 10. യു ആർ ലിസണിങ് ടു റേഡിയോ സ്നോ. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത് വിത്ത് എ കിട്ടിക്കൻ പ്ലേലിസ്റ്റ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകളും രണ്ട് കിടുക്കൻ തമിഴ് പാട്ടുകളാണ്. ഒന്ന് അല്ല, ഈ രണ്ട് സിനിമകളും സൂപ്പർ സ്റ്റാർസ് ഉള്ള സിനിമകളാണെന്ന് പറയാം. ബിക്കോസ് ഒന്ന് പിന്നെ ഈ സിനിമ, ഈ രണ്ട് സിനിമകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഈ രണ്ട് സിനിമകളുടെയും ടൈറ്റിൽ നോക്കുമ്പോഴേക്കും രണ്ട് ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഡി സി ആണ്, ഒന്ന് ഹായ് ആണ്. എച്ച് ഐ ഡി സി അല്ല എച്ച് ഐ. യെസ്. സോ ആദ്യം നമ്മൾ ഡി സി മൂവിലെ ട്രാക്ക് തന്നെ അങ്ങോട്ട് കേൾക്കാം. അനിരുദ്ധ് മ്യൂസിക്കൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, ആ സ്വാഗുള്ള മറ്റൊരു പാട്ട് കൂടി. നമുക്കറിയാം ഈ ഡി സി എന്നുള്ളത് ലോകേഷ് കനകരാജൻ, വാമിക ഗബ്ബി മൂവിയാണ് ലോകേഷ്. ആക്ച്വലി ക്യാമറയ്ക്ക് മുന്നിൽ ലോകേഷിന് നമ്മൾ കാണുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമ്മൾ ദേവദാസും ചന്ദ്രയും ഓൾ സെറ്റാണ് ഫോർ ദി ബിഗ് സ്ക്രീൻ. ഓഗസ്റ്റ് 1st week സിനിമ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നേരത്തെ രാഗ ഓഫ് റിവെഞ്ച് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് രാഗ ഓഫ് മാഡ്നെസ് ആണ്. വിശാൽ മിശ്രയാണ് പാട്ട് പാടിയിരിക്കുന്നത്. വൈബുള്ള കിട്ടിക്കൻ പാട്ടാണ്. ഒരു ആക്ഷൻ ക്ലാസ് ഡാർക്ക് മ്യൂസിക്കൽ ട്രീറ്റ് ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിലത് ഈ ഒരു പാട്ടിലേക്ക് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞ് നമ്മളൊരു റൊമാൻറ്റിക് ട്രാക്ക് അങ്ങോട്ട് കേൾക്കും. അതായത് നെയ്ബേഴ്സിനിടയിൽ, ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന നെയ്ബേഴ്സിനിടയിൽ ഒരു ഹായ് പറഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന കുറേ ഇൻസിഡൻസ്, അതാണ് ഈ ഒരു സിനിമയെന്നാണ് ലൈക്ക് നമുക്ക് എന്താ പറയുക റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രത്യേകത വേറെ ആരുമല്ല, കവിൻ ആൻഡ് നയൻതാര രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. നയൻസിനെ നമ്മൾ ഓൺ സ്ക്രീൻ വീണ്ടും ഒരു സിനിമയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ലൈക്ക് നോക്കാം എങ്ങനെയാകും എന്നുള്ളത്. ബിക്കോസ് ഈ റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ട നയൻതാര സിനിമകൾ പോലെ തന്നെയാണ് ഈ ഒരു സിനിമയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അനിരുദ്ധാണ്, പക്ഷേ ജെൻ മാർട്ടിനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പാട്ട് ഡി സിയിലെ പാട്ട് അനിരുദ്ധ് കമ്പോസ് ചെയ്തു, ആൻഡ് എച്ച് ഐയിലെ പാട്ട് ഹായിലെ പാട്ട് അനിരുദ്ധ് പാടി. ആൻഡ് മറ്റൊരു പ്രത്യേകത, ഈ ഹായ് എന്നുള്ള മൂവി ആക്ച്വലി ക്ലാഷ് ആവുന്നത് നമ്മളുടെ സൂര്യയുടെ വിശ്വനാഥൻ സൺസ് മൂവി വരുന്നുണ്ട്. ഓഗസ്റ്റ് 2nd week ഈ ഒരു മൂവി രണ്ട് മൂവീസും ചാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ വിശ്വനാഥൻ സൺസിൻ്റെ ഒരു ക്ലാഷ് ആയിട്ടാണ് ഹായ് മൂവി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്കിവിടെ രണ്ട് പാട്ടുകളും നമ്മൾ ക്ലാഷ് ആവില്ല, ബിക്കോസ് രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് ലൈൻ അപ്പ് ആയിട്ടുണ്ട്. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ചിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 8.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: You are listening to Radio Suno 91.7

ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ 41-ാമത്തെ സിനിമയിലെ പാട്ടാണ്. വൈബുള്ളൊരു പാട്ട്, രസമുള്ളൊരു പാട്ട്, ഒരു മൾട്ടിലിംഗ്വൽ മൂവിയിലെ പാട്ട്. ബാക്ക് ടു ടോപ് 10 ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. അച്ഛനും മകനും സെൻസേഷൻ ആവുന്ന സംസാരിക്കപ്പെടുന്ന ഒരു ഒരു ടൈം പീരീഡ് ആണ് ഇതെന്ന് പറയാം. മമ്മൂക്ക നാഷണൽ അവാർഡ് നേടി. മമ്മൂക്ക ഓൾറെഡി എന്താ പറയുക, ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. സ്റ്റിൽ എന്താ പറയുക, ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴേക്കും അത് വീണ്ടും ഇരട്ടിയായി എന്ന് പറയാം. അൻ്റെ അതേപോലെ തന്നെ ദുൽഖർ സൽമാനും ടോക്ക് ഓഫ് ദി സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ, ഇന്ത്യയിലെ മൊത്തത്തിൽ ദുൽഖർ അല്ലെങ്കിൽ ഡി ക്യു ഒരു സെൻസേഷനാണ്. സോ ദുൽഖർ സൽമാൻ്റെ 41-ാമത്തെ സിനിമ. എനിക്കൊന്നു ദുൽഖറിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തെലുങ്കിലാണെന്നാണ് തോന്നണേ. ഇപ്പോൾ ഒരു തെലുഗു മൂവിയാണ്, പക്ഷേ ഇതൊരു മൾട്ടി ലിംഗ്വൽ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. തെലുഗ്, തമിഴ്, മലയാളം, ഹിന്ദി ലാംഗ്വേജസിലായിട്ടാണ് മൂവി വരുന്നത്. ശ്രീ ശ്രീ എന്നുള്ള മൂവിയാണ്. ഇതിലെ ആരോ ആരോ എന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു സിനിമയുടെ പോസ്റ്റർ കുറച്ച് നാൾക്ക് മുമ്പ് റിലീസായിട്ടുണ്ടായി. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായിട്ടുണ്ടായി. ഒരു ക്യാമ്പസ് യൂണിഫോമിൽ രണ്ടുപേരും, പൂജ ഹെഗ്ഡെയാണ് നായിക, ഡി ക്യും പൂജ ഹെഗ്ഡെയും ഒരു ക്യാമ്പസ് യൂണിഫോമിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇങ്ങനെ കണ്ടത്. അങ്ങനത്തെ ഒരു പോസ്റ്റർ ആയിരുന്നു. സോ ബേസിക്കലി അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു ഐഡിയ കിട്ടും, ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളത്. എന്തായാലും രസമുള്ളൊരു സിനിമയാവട്ടെ, അടിപൊളിയായിട്ടുള്ളൊരു സിനിമയായിട്ടെ, 2025 കാന്ത റിലീസാവുന്നത്. കാന്തയിൽ നമ്മളുടെ ഡിക്യുന് വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സോ ഈ ഒരു സിനിമ വരുമ്പോഴും അതുപോലെ തന്നെ ആവട്ടെ. സോ റൈറ്റ് നൗ നമ്മൾ ആ ഒരു പാട്ട് കേൾക്കാൻ പോവാണ്, ആരോ ആരോ എന്നുള്ള പാട്ട് കേൾക്കാൻ പോവാണ്. GVP മ്യൂസിക്കിലാണ്, കപിൽ കപിലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ദാറ്റ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇസ് കമ്മിങ്. എല്ലാ ദുൽഖർ ഫാൻസിനും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ലുലുവിനു സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: You are listening to Radio Sunon 91.7.

0: It's time for Top 10.
1: ബാക്ക് ടു ടോപ്പ് ടെൻ. വീക്കെൻഡ് ഇങ്ങനെ നമ്മൾ കളറാക്കി സെറ്റാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കിടക്കൻ പ്ലേലിസ്റ്റ് ഒക്കെ ഇന്ന് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീക്കെൻഡ് വൈൻഡ് അപ്പിന് വേണ്ടിയിട്ട്. സോ നമുക്ക് ടോപ്പ് ടെന്നിന്റെ സെക്കൻഡ് അവറിലേക്ക് അങ്ങോട്ട് കടന്നാലോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആക്ച്വലി വിവാഹം എന്നുള്ള മൂവിയിലെ പാട്ടാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത, ലൈക്ക് ഒരു സിനിമയിൽ പല ഫാമിലീസ് ആൻഡ് പല ഇമോഷൻസ്, പല സിറ്റുവേഷൻസ്, പല ബാക്ക്ഗ്രൗണ്ട്സ്, ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് വിവാഹം എന്നുള്ള മൂവി. ഈ ഒരു സിനിമയുടെ പോസ്റ്റർ തന്നെ ആ ഒരു രീതിയിലായിരുന്നു, ലൈക്ക് പല ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല ജനലുകളിലൂടെ പല ഫാമിലീസിൻ്റെ ഫോട്ടോസാണ് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ മൂവി ആയിരുന്നു ഇത്, വിവാഹം എന്നുള്ള മൂവി. ഈ വിവാഹം എന്നുള്ള മൂവിയിലെ ഒരു വിവാഹത്തലി എന്നുള്ള പാട്ട് നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. രസമുള്ളൊരു പാട്ടാണ്, കാണേ കണ്ടോണേ എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കല്യാണ വീട്ടിൽ, അതായത് കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം, തലേ ദിവസം ഒരു വീട്ടിൽ നടക്കുന്ന കുറേ ഇവൻറ്റ്സും ഇൻസിഡൻസൊക്കെ വളരെ കളർഫുള്ളായിട്ട് ഭയങ്കര ലൈറ്റപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ ഒരു പാട്ട്. ഫീൽ ഗുഡ് ആയിട്ടുള്ള രസമുള്ള ഒരു പാട്ടാണ്. സോ ബേസിക്കലി ഈ ഒരു സിനിമ തന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലി റിലേഷൻഷിപ്പുകളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു പാട്ട് അങ്ങോട്ട് കേട്ടാലോ. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. യെസ്, നല്ലൊരു പാട്ട് ഇതേ വരുന്നുണ്ട്, ടോപ്പ് ടെൻ ആണ്. ആൻഡ് ടോപ്പ് ടെൻ പ്ലേലിസ്റ്റ് സ്റ്റിൽ ഓൺ ആണ്. ഇനിയും കുറച്ചധികം പാട്ടുകൾ വെയിറ്റ് ചെയ്യുന്നു, സ്റ്റേ ചെയ്യുന്നുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 5.

0: റേഡിയോ സുനോ 91.7 FM.
1: Qatar's happiness frequency.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ശിശു നാരായണൻ.
5: You are listening to
4: Radio Suno. Radio Suno, ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ബാക്ക് ടു ടോപ് ടെൻ. ചിറ്റു ആണ് ദൈവം ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് ഇനി നമ്മൾ ടോപ് ടെന്നിൽ രണ്ട് പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഒരേ സ്റ്റാറിന്റെ പാട്ടാണ്, പക്ഷെ രണ്ട് ലാംഗ്വേജിലായിട്ടാണ്. ഒന്നൊരു മലയാളം ട്രാക്കാണ്, ഒന്നൊരു തമിഴ് പാട്ടാണ്. ഈ ഒരു സമയത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, നടിയുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എല്ലാവർക്കും ഇഷ്ടമാണ്. വേറെ ആരെക്കുറിച്ചല്ല, മമിതയെക്കുറിച്ചാണ് പറയുന്നത്. മമിത ആക്ച്വലി ഇപ്പോൾ കുറേയധികം, അതായത് എനിക്കൊന്ന് കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഈ പീക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ജനനായകൻ ദളപതി വിജയുടെ മൂവി, വിജയുടെ അവസാനത്തെ മൂവിയാണ് ആ ഒരു സിനിമയുടെ ഭാഗമാവുക. അതും ലൈക്ക് എന്താ പറയുക, സാക്ഷാൽ വിജയുടെ മകളുടെ പോലത്തെ ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ട്രെൻഡിങ് ആണ്. ആൻഡ് ഇതേ സമയത്ത് തന്നെ സൂര്യയുടെ കൂടെ അടുത്തൊരു മൂവി വരുന്നു. ആൻഡ് ഇപ്പം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഗിരീഷ് ഷെട്ടിയുടെ അടുത്തൊരു സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട, വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകളും മമിതയുടെ തന്നെ രണ്ട് പാട്ടുകളാണ്. അതിൽ ആദ്യത്തേത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ടാണ്. മമിത ആൻഡ് നിവിൻ പോളി രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളത് ആ ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷെടി. തണ്ണീർമത്തൻ്റെ ദിനങ്ങൾക്കും സൂപ്പർ ഷെറിന് പ്രേമലുവിനും ആയം കാതലിന് ശേഷം അടുത്തൊരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ്, വിച്ച് ഈസ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നല്ലൊരു സിനിമയാവട്ടെ, നല്ല റിവ്യൂസും റെസ്പോൺസും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു സിനിമയിൽ വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത് നമ്മൾ എം ജി ശ്രീകുമാരേട്ടൻ പാടിയ പാട്ടാണ്. വിനായ് ശശികുമാറാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് മാന്ത്രികം എന്നുള്ള മാജിക്കൽ ട്രാക്ക് നമ്മൾ കേൾക്കും. അതിൻ്റെ കൂടെ തന്നെ ഇനി ആഘോഷിക്കപ്പെടാൻ പോകുന്നൊരു സിനിമയാണ് സൂര്യയുടെ വിശ്വനാഥൻ സൺസ് എന്നുള്ളൊരു മൂവി. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ സെക്കൻഡ് വീക്കിലേക്കാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൂവി തന്നെ ഒരു 40 വയസ്സും 20 വയസ്സും ആ ഒരു 20 വയസ്സിൻ്റെ ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഏജ് ഗ്യാപ്പ് വരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു അഫെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും രസമുള്ളൊരു മൂവി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്ടർ വെങ്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ സൂര്യയുടെ നമ്മുടെ ഗജനി മൂവി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പ്ലോട്ടൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മമിതയുടെ പ്രത്യേകത, ആളൊരു സിംഗിൾ ഷോട്ട് ആക്ട്രസ്സാണ്. പല ഷോട്ടുകളും പല സീൻസും ഒറ്റ ഷോട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയിൽ, അതായത് വിശ്വനാഥൻ സൺസ് മൂവിയിൽ, സൂര്യയും മമിതയും ഡാൻസ് കളിച്ച് അടിപൊളിയാക്കിയൊരു പാട്ടുണ്ട്. ദാറ്റ് വെഡിങ് സോങ് ആണ് നമ്മളതേ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാട്ടുകൾ നമ്മൾ കേൾക്കും. ഒന്ന് മാന്ത്രികം എന്നുള്ള പാട്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ വിശ്വനാഥൻ സൺസ് മൂവിയിലെ ദാറ്റ് വെഡിങ് സോങ്. രണ്ടും മമിതയുടെ പാട്ടുകൾ. സ്റ്റേ ട്യൂൺഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 4, മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: You are listening to
7: Radio Sunu 91.7 FM, Qatar's favorite radio station.
8: Favorite radio station.
9: ബാക്ക് ടു ടോപ് ടെൻ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് ഇനി നമ്മളൊരു ഇൻഡിപെൻഡന്റ് ട്രാക്കാണ് കേൾക്കാൻ പോകുന്നത്. ടോപ് ടെന്നിന്റെ എല്ലാ എപ്പിസോഡ്സ് നോക്കുമ്പോഴേക്കും ഞാൻ പൊതുവേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളത്. അതായത് സിനിമയിൽ മാത്രം പാട്ട് ചെയ്താൽ, അല്ലെങ്കിൽ സിനിമയിൽ പാട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അവർ അപ്രീസിയേഷൻ കിട്ടുന്നുള്ളൂ, അവർക്ക് മാത്രമേ ആ ഒരു ലൈക് വാല്യൂ കിട്ടുന്നുള്ളൂ എന്നൊരു ചിന്ത പണ്ടൊക്കെ ഉണ്ടായി. ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ബിക്കോസ് സിനിമയിൽ പാട്ട് പാടുന്ന ആളുകൾക്കാണെങ്കിലും സിനിമയിൽ പാട്ടുകൾ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാക്കുകൾ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ടുള്ള അപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്ന് പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഈ റീസെൻ്റായിട്ട് ഒരുപാട് അടിപൊളി ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അവരുടെ വർക്കുകളും ക്രാഫ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. സോ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രാക്കാണ് ഇതേ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. രത്തിനമേ എന്നുള്ളൊരു പാട്ടാണ്, രസമുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ഗുഡ് മോഡാണ് തോന്നിയത്. ഒരു തമിഴ് ട്രാക്കാണ് കേട്ടോ. എന്തായാലും എന്താ പറയുക, ഒരു നമുക്ക് ഈ പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ല, ചില സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഓക്കെ നമ്മളറിയാതെ ഇങ്ങനെ ആ പാട്ട് കേട്ടിരിക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് ദേ നമുക്കങ്ങനെ കേട്ടേക്കാം. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കിൽ ഹോട്ട് ലൈൻ. സ്റ്റേ ചെയ്യുന്നുണ്ട്.
6: Number 2.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: വെൽക്കം ബാക്ക് ടു ടോപ് 10. ചിച്ചുമാണ് ദേ ഇങ്ങനെ കൂടെയുള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. സോ എന്തായാലും ഈ ഒരു വീക്കെൻഡ് കിടക്കനായിട്ട് വൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റാണ് ദേ ഇന്നത്തെ ടോപ് 10-ൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ് 10 ഇതേ ദ വെരി ലാസ്റ്റ് ട്രാക്കിലേക്ക് നേരെ അങ്ങോട്ട് ചാടിയാലോ. ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബിക്കോസ് ഓം ഒ എം ഓം എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ പേര്. ഓം ആക്ച്വലി ചാപ്റ്റർ 1 ആണ് കേട്ടോ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒക്ടോബർ മാസം സെക്കൻഡ് വീക്കിലേക്കാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ ഇപ്പോൾ ഓമിൻ്റെ ഫേസ്റ്റ് പാർട്ട് ഒക്ടോബർ മാസം സെക്കൻഡ് വീക്ക് റിലീസ് ആകുമ്പോഴേക്കും ജയിലറിൻ്റെ സെക്കൻഡ് പാർട്ട് ഒക്ടോബർ മാസം സെക്കൻഡ് വീക്ക് റിലീസാവും. സോ ബേസിക്കലി ഇന്നേ ഈ രണ്ട് സിനിമകളും ഒരു ക്ലാഷ് റിലീസാണ് നിലവിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ജയിലർ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ദ സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വന്തം രജനീകാന്ത് സാറിൻ്റെ സിനിമയാണ്. ആൻഡ് ഈ ഓം മൂവിയുടെ പ്രത്യേകത ധനുഷിൻ്റെ കൂടെ മമ്മൂക്കയും ഒന്നിക്കുന്ന ഒരു സിനിമയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഗംഭീര കാത്തിരിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്നാമത്തെ മാസം രണ്ട് രണ്ടര മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇതേ എനിക്ക് കേൾക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ധനുഷിനെ ഒരു ഒരു വൈബ് മോഡൽ ഡാൻസ് ഒക്കെ ചെയ്ത് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഒരു സായ ഭയങ്കർ മ്യൂസിക്കിലാണ് ദേ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കെൻഡ് വൈൻഡ് ചെയ്യാൻ പറ്റിയ ദറ്റ് വൈബ് പാട്ടാണ്. ചിച്ചുവാണ് ഇത്ര നിര കൂടെ ഉണ്ടായിരുന്നത്. അൻഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജസ് അയക്കാട്ടോ നമ്മൾ റേഡിയോസിനോടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക്. ആൻഡ് മൈ ഇൻസ്റ്റാ ഐ ഡി ഈസ് ആർ ജെ ചിച്ചു CHICHU. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജെ ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.
0: Number 1.

0: നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക്
1: ബുക്ക്മാർക്ക്
3: വിത്ത് ആർജെ നന്ദ.
4: ഈ ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ചിലപ്പോൾ ചില പാട്ടുകൾ കേട്ടാൽ നമുക്ക് ചില ആളുകളെയോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഇനി അതല്ല, ചില ഒബ്ജക്ട്സ്, ചില വസ്തുക്കൾ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് അല്ലെങ്കിൽ നമ്മളത് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ചില നല്ല നല്ല മൊമെന്റ്സൊക്കെ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് പോലെ, സിനിമയിൽ കാണിക്കുന്ന കിഡിലൻ ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ മിന്നി മറയും. അതുപോലെ തന്നെയാണ് ചില നല്ല പുസ്തകങ്ങളും. ഒരുപാട് വർഷം പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അതേത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണെങ്കിൽ പോലും അതിലെ വരികൾക്കും അതിലെ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം കൊണ്ട് നമ്മൾ ഒരുപാട് ദൂരം ഇന്ന് യാത്ര ചെയ്യാനുള്ള സമയം ദാ ഇവിടെ ഒഫീഷ്യലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റേഡിയോ സുനോയിൽ ഇനി വരുന്ന 2 മണിക്കൂർ സമയം ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരന്റെ, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിൽ നമ്മൾ മലയാളികൾക്ക് യാതൊരുവിധ എതിരഭിപ്രായവും ഉണ്ടാവില്ല. കാരണം പല ആളുകളുടെയും ഫേവറേറ്റ് റൈറ്റേഴ്സിൽ ഉറപ്പായിട്ടും ഇദ്ദേഹം ഉണ്ടാവും. സോ അങ്ങനെ നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരന്റെ ഏറ്റവും മനോഹരമായ ഒരു കലാസൃഷ്ടിയിലൂടെയാണ് നമ്മൾ ഇന്നതാ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, പല എഴുത്തുകാരും എഴുത്ത് മാത്രമല്ല ചെയ്യുന്നത്, അവര് ചില മാജിക് കൂടി അവരുടെ പുസ്തകത്തിനകത്ത് അങ്ങോട്ട് ഒളിപ്പിച്ചു വെക്കും. ആ മാജിക്കിലൊന്ന് കാലഘട്ടങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്. ഇന്നതാ 2026 ജീവിക്കുന്ന ഈ ഒരു സമയത്ത് 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ കാലഘട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരു ഫീല് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന്റെ പ്ലോട്ടും അതിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ആ ഒരു അവതരണം ഒക്കെ പല വർഷങ്ങൾ പിന്നോട്ടേക്ക് പോവാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവിടെ നമ്മൾ ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരെ കാണും. നാടൻ തനിമയുള്ള പല ഇടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. പച്ചയായ ജീവിതങ്ങൾ കാണും. വളരെ വികാരപരമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും കാണും. ഇന്നെന്തായാലും അങ്ങനെ ഒരിടത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളികളുടെ മനസ്സിൽ നാട്, ഗ്രഹാതുരത എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടാവും. അദ്ദേഹത്തിലൂടെയാണ് ഒരുപക്ഷെ ഒരുപാട് ഇടങ്ങളിലൂടെ മലയാളികൾ യാത്ര ചെയ്തിട്ടുണ്ടാവുക. ഏതാണ് എഴുത്തുകാരെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നോവൽ. അപ്പോ ആ പുസ്തകം ഏതാണെന്ന് അറിയാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: അക്ഷരങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെ ചില മനുഷ്യർക്ക് ജീവൻ കൊടുക്കുന്ന ഒരുപറ്റം എഴുത്തുകാർക്കിടയിലൂടെയാണിത് നമ്മുടെ ഇന്നത്തെ യാത്ര. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ, എനിക്ക് തോന്നുന്നു മലയാളത്തില് ഒരുപാട് നാടുകളെ കുറിച്ച് നമ്മൾ ഏറ്റവും ഭംഗിയായി പഠിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിലൂടെയാണ് നമ്മളിതാ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ യാത്രയില് നമ്മുടെ കൂടെ ചേരാനായിട്ട് പോകുന്ന പ്രിയ എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടാണ്. അദ്ദേഹത്തിന്റെ നാടൻ പ്രേമം എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള പ്രണയവും അതുപോലെ തന്നെ നാടിന്റെ ആ ഒരു ഗൃഹാതുരതയൊക്കെ പങ്കുവെക്കുന്ന ഒരു ചെറിയ നോവലിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ യാത്രയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇതൊരു ക്ലീഷേ ലവ് സ്റ്റോറി ആണ് എന്നുള്ളതാണ്. നമ്മൾ കേട്ട് തഴുമ്പിച്ചിട്ടുള്ള, കണ്ട് തഴുമ്പിച്ചിട്ടുള്ള, വളരെ സിനിമാറ്റിക് എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിൽ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്ന ഒരു കഥയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ക്ലീഷേ ലവ് സ്റ്റോറി ആയിട്ട് കൂടി ഈ ഒരു പുസ്തകം ഹിറ്റാവാനുള്ള പല പല കാരണങ്ങളും ഉണ്ട്. എന്തായാലും ആ കാരണങ്ങളിലേക്കും ആ കാരണത്തിന് കാരണക്കാരായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കൂട്ടൊക്കെ കൂടി ആ കഥയിലേക്ക് പോയാലോ. ഇനി ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.
2: വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി പോലും കാടെല്ലാം പൂത്തു മധുരം.

0: Bookmark. Bookmark with RJ Nanda.
1: ഒരു നല്ല പാട്ട് കേട്ട് തിരികെ വരുന്ന സമയം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിലൂടെയാണിത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു നോവലേക്ക് കടക്കുന്നതിന് മുൻപ് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ ആസ്വദിക്കാൻ മലയാളികളെ പഠിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ നമ്മൾ ഒരുപാട് അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എഴുത്തുകളിലൂടെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ മാപ്പിനും അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗുകൾക്കും ഒക്കെ മുൻപ് കയ്യിൽ അധികം പൈസയൊന്നും ഇല്ലാതെ എസ് കെ തുറന്നു പിടിച്ചിട്ടുള്ള മനസ്സുമായിട്ട് അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാട് തുറന്നു കാണിച്ച എഴുത്തുകളിലൂടെ തുറന്നു കാണിച്ച ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സ് പോലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ആ ഒരു എഴുത്ത് ശൈലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയൊരു കാര്യം ഓരോ നാടിനെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഓരോ തെരുവിന്റെ മണവും സാധാരണക്കാരുടെ വേഷവിധാനങ്ങളും അവരുടെ ഭക്ഷണ രീതികൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും അതിസൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് അദ്ദേഹം എഴുത്തിലൂടെ നമുക്ക് വേണ്ടി പകർന്നു തന്നു. ഓരോ കഥയിലൂടെയും ഓരോ നോവലിലൂടെയും അദ്ദേഹം നമുക്ക് മുൻപിൽ എത്തിക്കുന്ന ഓരോ കഥാപാത്രങ്ങളിലും കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേശങ്ങൾ എത്ര കടന്നു പോയാലും അല്ലെങ്കിൽ എത്ര അതിരുകൾ താണ്ടിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ എന്ന് മനുഷ്യനാണ്. ഓരോ മനുഷ്യന്റെയും യാത്ര എന്ന് പറയുന്നതും മനുഷ്യത്വത്തെ കണ്ടെത്താനുള്ള ഒരു തിരിച്ചറിവിന്റെ യാത്രയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങൾ വായിച്ചു മടക്കി വെക്കുമ്പോഴും ഓരോ വായനക്കാരനും ഒടുവിൽ മനസ്സിലാക്കുന്ന ഒരു പൊതു തത്വം എന്ന് പറയുന്നത്. ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു നോവലിലും ഇതേ വിഷയം തന്നെ പല രീതിയിൽ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സോ പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിനി ഓടിവരാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Bookmark with RJ Nanda.
1: എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിലൂടെയാണ് ദാ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഗ്രാമീണ കേരളത്തിന്റെ സൗന്ദര്യമൊക്കെ ചേർത്ത് നെയ്തെടുത്ത വളരെ ഹൃദയസ്പർശിയായ ഒരു നോവലാണ് നാടൻ പ്രേമം. ഇനി നമുക്ക് ആ കഥയിലേക്കൊന്ന് പോവാം. കുറച്ചു മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു അസൽ പ്രേമ കഥയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള ഒരു വളരെ ക്ലീഷി ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. പട്ടണത്തിൽ താമസിക്കുകയായിരുന്ന രവീന്ദ്രന് കുറച്ചു നാളെ തന്റെ വിശ്രമ ജീവിതം നയിക്കാനായിട്ട് ഒരു ഗ്രാമത്തില് ഒരു നാട്ടിൻ പുറത്തേക്ക് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം മനസ്സിലൊതുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു തനി നാട്ടിൻ പുറത്തേക്ക് എത്തുന്നു. മുക്കം എന്ന് പറയുന്ന വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തില്, അവിടെ ഇലവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് ഒരു മാളികയില് അയാൾ അങ്ങനെ ഒറ്റയ്ക്ക് വളരെ സുഖസന്തോഷത്തോടുകൂടി ഒരു സുഖവാസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് അയാൾ മാളു എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. മാളുവിനെ കാണുമ്പോൾ തന്നെ രവീന്ദ്രനെ വളരെയധികം ഇഷ്ടമാവുന്നു. അവളുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തന്റെ നാട്ടിൻ പുറത്ത് ഇതുവരെയും കാണാത്ത രീതിയിൽ തണ്ടും പത്രാസും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു പകിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ മാളു എന്ത് ചെയ്തു, അയാളെ അങ്ങോട്ട് പ്രണയിക്കുകയും ചെയ്തു. പക്ഷെ പ്രണയത്തെ കാത്തിരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വഴിത്തിരിവുകളാണ്. ആ വഴിത്തിരിവിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു നോവലിൽ നിന്നും കയറി പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇക്കോരൻ എന്ന് പറയുന്ന ഒരാള്. അപ്പോ ഇക്കോരനെ കുറിച്ചും മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ ഓടി വന്നിട്ട് പറയാം. ഇപ്പൊ അതാ കുറച്ച് പാട്ട് വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
4: എസ്കേപ്പ് ഒറ്റക്കാടിന്റെ ഒരു നാടൻ പ്രേമം എന്ന നോവലിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. നോവലിന്റെ പ്രധാനപ്പെട്ട കഥയിലേക്കൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം ഇനി കഥാപാത്രങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കുറച്ചു മുൻപ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട മെയിൻ എലമെന്റ്സിലേക്ക് നമുക്ക് ഇനി കടക്കാം. നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് രവീന്ദ്രൻ. കോഴിക്കോടുള്ള ഒരു ലക്ഷ്യപ്രഭുവാണ് രവീന്ദ്രൻ. അദ്ദേഹം തന്റെ സുഹൃത്തുക്കൾക്ക് 2 മാസത്തേക്ക് താൻ ഒരു അജ്ഞാതവാസത്തിന് പോവാണെന്നും താൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് രവിയുടെ ഏറ്റവും പുതിയ ബോറസ് കാറ് സമ്മാനമായിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ടായിരുന്നു മുക്കം ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. തുടക്കത്തിലെ രവീനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വളരെയധികം ധനാഠ്യനായിട്ടുള്ള പണത്തിന്റെ കൊഴുപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കഥയിലൊരു മെയിൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആ ട്വിസ്റ്റൊക്കെ സംഭവിച്ചതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രവി മുക്കം ഗ്രാമത്തിലേക്ക് തിരികെ വരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ മറ്റേതൊരു മനുഷ്യനെയും പോലെ തന്നെ കുറച്ചധികം മാനുഷിക മൂല്യങ്ങൾക്ക് കൂടി പരിഗണന കൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ വികാരങ്ങളെ കുറച്ചുകൂടി പച്ചയ്ക്ക് തുറന്ന് കാണിച്ചിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും കഥ പറഞ്ഞിട്ടുള്ള അതേ ഇരുവഴിഞ്ഞപ്പോൾ തന്നെ പ്രണയത്തിന്റെയും അതുപോലെ തന്നെ തിക്ത ജീവിതാനുഭവത്തിന്റെയൊക്കെ ഒരു മൗന സാക്ഷിയായിട്ടും ഈ ഒരു നോവലിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോവലിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാൻ കുറച്ച് പാട്ട് കേട്ട് വന്നിട്ട്

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
2: 1941 എസ് കെ പൊറ്റക്കാട് എഴുതിയ ചെറു നോവലാണ് നാടൻ പ്രേമം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. എസ് കെ പൊറ്റക്കാട് മുംബൈയിലായിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു നോവല് അദ്ദേഹം എഴുതുന്നത്. കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും കഥയൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പ്രശസ്തമായിട്ട്, നമുക്ക് വളരെ ഫെമിലിയറായി മാറിയിട്ടുള്ള ഒരു പുഴയുണ്ട്, ഇരുവഴിഞ്ഞിപ്പുഴ. ചാലിയാറിന്റെ ഒരു പ്രധാന കൈവഴിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള മുക്കം എന്ന് പറയുന്ന ഉൾനാടൻ ഗ്രാമത്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു നോവലിന്റെ കഥ നമ്മളിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്. ആദ്യകാലത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ട കഥ എന്ന രൂപത്തിലായിരുന്നു നാടൻ പ്രേമം അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലും പിന്നീടതൊരു കഥയായിട്ട്, അല്ലെങ്കിൽ പിന്നീടതൊരു നോവലായിട്ട് മാറുകയും കേരള കൗമുദി പത്രത്തില് ആദ്യകാലത്തത് ഖണ്ഡശരൂപേണ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1941 ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് ഒരു പുസ്തക രൂപത്തില് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന കഥ പിന്നീട് സിനിമയായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1972 May 5 ഈ ഒരു നോവൽ ഇതേ പേരില് സിനിമയാക്കപ്പെട്ടത്. പക്ഷേങ്കിൽ പോലും ഈ ഒരു നോവലിനായിട്ട് ലഭിച്ച വിജയം സിനിമയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മധുസാറും ഷീലാമയും അതുപോലെ തന്നെ അടൂർ വാസി, പ്രേമ എന്നിവരൊക്കെ ചേർന്നാണ്. എന്തായാലും നാടൻ പ്രേമം എന്ന് പറയുന്ന നോവലിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Action.
2: Mone Dinesha, Adimohamana, Adimoham.
1: Horror.
3: Tanikku pogan anuvada illa.
1: Or drama.
4: Ente kudumbam, ente swargaraji.
1: Ishta genre idanengilum ivide to get ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: You are listening to Radio Sono 91.7

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ബുക്ക്മാർക്ക്
1: വിത്ത് ആർജെ നന്ദ.
3: ലൈഫിൽ പല പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, നമ്മൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പിന്നീടുണ്ടാവുന്ന പല അനുഭവം. ലൈഫിൽ പല പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, നമ്മൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പിന്നീടുണ്ടാവുന്ന പല

നോവലുകൾ മിക്ക എഴുത്തുകളും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ സമൂഹത്തിന് മേൽ തിരിച്ചുവെച്ചൊരു കണ്ണാടി പോലെയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതെന്തോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നതെന്തോ അതാണ് അദ്ദേഹം തന്റെ എഴുത്തുകളിലൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് മുൻപിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഏറ്റവും വൈകാരികമായിട്ടുള്ളൊരു വശമായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വശമായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേർ എഴുതാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർ അത്ര കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ചില ജീവിതങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ, എസ് കെ പൊറ്റക്കാടത്തിന്റെ എഴുത്തിലൂടെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നാടൻ പ്രേമവും ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by
5: Joy Alukas world's favorite jeweler
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de rizhi ariyam call 4001707
8: and
9: Marza Hypermarket be fresh be you visit your nearest store today
10: Hi this is your singer Rahul Nambiar You're listening to Radio Suno 91.7, Qatar's favorite radio station.
11: Favorite radio station.
10: Get to kootu koodam.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു നാട്ടിൻ പുറത്തെ തനി നാടൻ ലവ് സ്റ്റോറി. ആ ലവ് സ്റ്റോറിയിൽ ഉണ്ടാവുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഇതാ ഈ ഒരു നോവലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പറഞ്ഞു വരുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ്. വെറും 80 താഴെ മാത്രം പേജുകളുള്ള ഒരു കുട്ടി നോവൽ. കുട്ടി നോവൽ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കുട്ടി കഥ എന്ന് പറയുന്നതായിരിക്കാം നല്ലത്. ഒറ്റ വായനയിൽ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നല്ല നോവൽ. പേഴ്സണലി ഈ ഒരു പുസ്തകത്തെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, 90s 80s ജീവിച്ചിരുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു റിയലിസ്റ്റിക് ആംഗിളിൽ ഈ ഒരു പുസ്തകത്തെ നോക്കിക്കാണാൻ സാധിച്ചേക്കാം. പക്ഷെ ഇന്നത്തെ കാലത്തെ വായനക്കാർക്ക് അത് എത്രത്തോളം റിലേറ്റബിൾ ആണെന്നോ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരല്പം ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ കൂടിയും ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ബുക്ക് മാർക്കിൽ നിന്നും എനിക്ക് പതിയെ അങ്ങോട്ട് ബൈ പറഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ബുക്ക് മാർക്കിൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറച്ചധികം പുസ്തക വിശേഷങ്ങളൊക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസണിംഗ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

सुनो 91.7 FM, Qatar's favorite radio station.

0: Dio.
1: Roger Diaz, Eddie Hay.